സചിഹ്ന ശരണാഗത പാരിജാത ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പ ദർപ്പഹര സുന്ദര ദിവ്യമൂർത്തേ കാന്താകുജാം.

രാജതമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശര

സർവജ്ഞശക്തനതവത്സലസർവശേഷിം സ്വാമിം സുശീലസുലഭാശ്രുതപാരിജാത ശ്രീവേങ്കടേശചരണൌ ശരണം പ്രപദ്യേ ശ്രീമന് കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞശക്തനതവത്സല സർവശേഷിം സ്വാമിം സുശീലസുലഭാശ്രുതപാരിജാത ശ്രീവേങ്കടേശചരണൌ ശരണം പ്രപദ്യേ ആനൂപുരാർപ്പിത സുജാത സുഗന്ധി പുഷ്പ സൗരഭ്യ

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹത

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനോ പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുമൻ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 19 ശനിയാഴ്ച. കൊലവർഷം 1202 കന്നിമാസം 3 മൂലം നക്ഷത്രം. ലിയോ ബുഗാസ്ഗ്ലിയ പറഞ്ഞിട്ടുള്ള ഒരു വാചകം പറഞ്ഞുതരട്ടെ. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. ഇന്നലെ എന്നത് കഴിഞ്ഞുപോയ ചരിത്രമാണ്, നാളെ എന്നത് അറിയാത്തൊരു രഹസ്യവുമാണ്, എന്നാൽ ഇന്ന് എന്നത് ഒരു സമ്മാനമാണ്. അതുകൊണ്ടാണ് അതിനെ പ്രസന്റ് എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടും നാളെ എന്താകുമെന്ന് ഓർത്ത് വേവലാതിപ്പെട്ടും നമ്മൾ ഇന്നത്തെ സന്തോഷം കളഞ്ഞു കുളിക്കാറുണ്ട് അല്ലേ? എന്നാൽ നമ്മുടെ കൈകളിൽ ഉള്ളത് ഈ ഒരു നിമിഷം മാത്രമാണ്. അതിനെ സന്തോഷത്തോടെയും ആവേശത്തോടുകൂടിയും ജീവിച്ചു തീർക്കുക. ഈ പ്രഭാതം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് മനോഹരമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

കുഞ്ഞു സ്നേഹിക്കുക, പുഞ്ചിരിക്കുക. പുഞ്ചിരി അത് നിങ്ങളെ ഭംഗിയുള്ളവരാക്കുന്നു. പ്രാർത്ഥിക്കുക അത് നിങ്ങളെ ശാന്തരാക്കുന്നു. സ്നേഹിക്കുക അത് നിങ്ങളുടെ ജീവിതം ഏറെ ആസ്വാദ്യകരമാക്കുന്നു. നമുക്ക് ശ്രേഷ്ഠത കൈവരുന്നത് സദ്ഗുണങ്ങളാൽ മാത്രമാണ്, മറിച്ച് ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നതുകൊണ്ട് മാത്രമല്ല. കൊട്ടാരത്തിൻ്റെ മുകളിൽ സ്ഥാനം പിടിച്ചാലും കാക്കയൊരിക്കലും ഗരുഡനാവില്ല. എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ദൈവാധീനം, ഗുരുത്വം ഇവയുണ്ടായാൽ മറ്റെല്ലാം താനേ എത്തിക്കൊള്ളും. കഴിക്കാൻ ആഹാരം, കിടക്കാൻ ഒരിടം, പിന്നെ ശരീരസുഖം, മനസ്സുഖം, ഇവയാണ് പ്രധാനമായും ഉണ്ടാകേണ്ടത്. ഇവ നമുക്ക് പ്രാപ്തമാണെങ്കിൽ വിവരവും വിനയവും വ്യക്തികളിൽ താനേ ഉണ്ടായിക്കൊള്ളും. വിവരം ഉയരങ്ങളിലേക്കും വിനയം ഹൃദയങ്ങളിലേക്കും നമ്മെ വളർത്തും. ജീവിതം എപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല. സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും ഒന്നും നമ്മെ തേടി വരണമെന്നുമില്ല. എന്നാൽ നാം പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത പലതും നമ്മെ തേടി വരികയും ചെയ്യാം. ചിലത് നമുക്ക് സന്തോഷവും മറ്റു ചിലത് ദുഃഖവും സമ്മാനിച്ച് കടന്നുപോകും. ജീവിതം ഒന്നേയുള്ളൂ എന്ന് കരുതുക. അത് തോൽവി സമ്മതിച്ച് ഉരുകിത്തീർക്കാനുള്ളതല്ല, പൊരുതി നേടാനുള്ളതാണ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന്, മൂന്ന് തരം ആളുകളെ നാം ജീവിതത്തിൽ ഓർത്തുവയ്ക്കണം. ഒന്ന്, പ്രയാസകരമായ സമയങ്ങളിൽ ഒപ്പം നിന്ന് സഹായിച്ചവര്. രണ്ട്, പ്രയാസകരമായ സമയങ്ങളിൽ നമ്മെ ഉപേക്ഷിച്ച് കടന്നുപോയവര്. മൂന്ന്, പ്രയാസകരമായ അവസ്ഥകളിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചവര്. അറിഞ്ഞു തരുന്നതും പിടിച്ചു വാങ്ങുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. അത് സ്നേഹമായിക്കോട്ടെ, പരിഗണനയായിക്കോട്ടെ, ഒരു നേരത്തെ അന്നമായിക്കോട്ടെ, ചോദിക്കാതെ തന്നെ ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു സ്നേഹബന്ധമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക, അതൊരു ഭാഗ്യമാണ്, ഒരു സൗഭാഗ്യം തന്നെയാണ്. നമുക്കൊരു ഗാനം കേട്ടു നോക്കിയാലോ?

0: ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
0: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ്. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോക ചരിത്രത്തിൽ ആദ്യമായി വനിതകൾക്ക് സാർവത്രിക വോട്ടവകാശം നൽകിയ സ്വയംഭരണ രാജ്യമായി ന്യൂസിലൻഡ് മാറിയത് 1893 സെപ്റ്റംബർ 19-നാണ്. കെറ്റ് ഷെപ്പേർഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച വിമൻസ് ക്രിസ്ത്യൻ ടെമ്പറൻസ് യൂണിയൻ നടത്തിയ ദീർഘകാല പ്രക്ഷോഭങ്ങളുടെയും 30,000-ലധികം ആളുകൾ ഒപ്പിട്ട കൂറ്റൻ ഹർജികളുടെയും ഫലമായിട്ടാണ് ഈ ഒരു വിപ്ലവകരമായ മാറ്റം സാധ്യമായത്. 1893 സെപ്റ്റംബർ 19-ന് ഗവർണർ കൗണ്ട് ഓഫ് ഗ്ലാസ്ഗോ ഇലക്ട്രിക്കൽ ആക്ടിൽ ഒപ്പുവച്ചു. ലോകമെമ്പാടുമുള്ള സ്ത്രീ സമത്വ പോരാട്ടങ്ങൾക്ക് നിർണായകമായ ഊർജം പകർന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദിയിലെയും പോഷക നദികളിലെയും ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ചരിത്ര പ്രസിദ്ധമായ സിന്ധു നദീജല കരാർ കറാച്ചിയിൽ ഒപ്പുവച്ചത് 1960 സെപ്റ്റംബർ 19-നാണ്. 1947 വിഭജനത്തിന് ശേഷം ഉടലെടുത്ത ജലതർക്കങ്ങൾ പരിഹരിക്കാൻ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 9 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കരാർ യാഥാർത്ഥ്യമായത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവച്ച ഈ കരാർ പ്രകാരം കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവയുടെ പൂർണമായ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചനാബ് എന്നിവ പാകിസ്ഥാനും നൽകപ്പെട്ടു. ഇന്റർനെറ്റിലെ ആശയവിനിമയങ്ങളിൽ ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായ ആദ്യത്തെ ഡിജിറ്റൽ സ്മൈലി പ്രൊഫസർ സ്കോട്ട് ഫാൽമാൻ അവതരിപ്പിച്ചത് 1982 സെപ്റ്റംബർ 19-നാണ്. കാർണഗി മെല്ലൻ സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് ബോർഡിൽ തമാശ രൂപേണയുള്ള സന്ദേശങ്ങളെ ഗൗരവമുള്ള സന്ദേശങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാനാണ് അദ്ദേഹം ഈ ഒരു ചിഹ്നം നിർദ്ദേശിച്ചത്. ഇതോടൊപ്പം വിഷാദത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നവും അദ്ദേഹം ആദ്യമായി ഉപയോഗിച്ചു. ഇന്നത്തെ ഇമോജികളുടെ തുടക്കമായി കണക്കാക്കുന്നത് ഈ ദിനത്തെയാണ്. ഇന്ത്യൻ വംശജയായ

ായ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ കൽപ്പന ചൗള ഉൾപ്പെട്ട STS-87 സ്പേസ് ഷട്ടിൽ കൊളംബിയ ദൗത്യത്തിനായുള്ള അന്തിമ നിരീക്ഷണങ്ങളും വാർത്താസമ്മേളനങ്ങളും നാസ നടത്തിയത് September 19 അനുബന്ധിച്ചായിരുന്നു. തുടർന്ന് 1997 നവംബറിൽ കുതിച്ചുയർന്ന ഈ പേടകത്തിലൂടെ അവർ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഭാരതീയ വനിത എന്ന ചരിത്ര നേട്ടം കൈവരിച്ചു. വടക്കൻ അയർലൻഡിൽ ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന രാഷ്ട്രീയ കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചരിത്രപ്രസിദ്ധമായ സമാധാന ചർച്ചകളിൽ സിൻഫെയിൻ രാഷ്ട്രീയ പാർട്ടി ഔദ്യോഗികമായി പങ്കെടുത്തു തുടങ്ങിയത് 97 സെപ്റ്റംബറിലാണ്. 97 സെപ്റ്റംബർ 17 മുതൽ 19 വരെയുള്ള തീയതികളിൽ നടന്ന ഈ നിരീക്ഷണ ചർച്ചകളാണ് തൊട്ടടുത്ത വർഷം ചരിത്രപ്രസിദ്ധമായ ഗുഡ് ഫ്രൈഡേ കരാറിലേക്ക് വഴിവെച്ചതും ഈയൊരു മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിച്ചത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. നാടൻ തനിമയുള്ള കഥാപാത്രങ്ങളിലൂടെയും മനോഹരമായ ഭാവപ്രകടനങ്ങളിലൂടെയും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ പ്രിയ നടി, ബാലതാരമായി എത്തി പിന്നീട് മലയാള സിനിമയിലെ ജനപ്രിയ നായികയായി മാറിയ അനുഗ്രഹീത കലാകാരി. ഇന്ന് സെപ്റ്റംബർ 19 മലയാളത്തിന്റെ പ്രിയ നടി കാവ്യ മാധവന്റെ ജന്മദിനം. 1984 സെപ്റ്റംബർ 19 കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് കാവ്യ മാധവൻ ജനിച്ചത്. 1991 കമൽ സംവിധാനം ചെയ്ത പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് കാവ്യ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് അഴകിയ രാവണൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ ബാലതാരമായി തിളങ്ങിയ അവർ 99 ലാൽജോ സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്ന് മീശ മാധവൻ, ഊമപ്പെണ്ണിനുരിയാടപ്പയ്യൻ, തിളക്കം, മിഴി രണ്ടിലും, പെരുമഴക്കാലം, ക്ലാസ്മേറ്റ്സ്, ഗദ്ദാമ തുടങ്ങി ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഗ്രാമീണ പശ്ചാത്തലമുള്ള നാടൻ കഥാപാത്രങ്ങളെ തികഞ്ഞ തനിമയോടെ അവതരിപ്പിക്കാൻ കാവ്യ മാധവന് സാധിച്ചു. അഭിനയ മികവന് 2 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അവരെ തേടിയെത്തി. 2004 പെരുമഴക്കാലം, 2010 ഗദ്ദാമ എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. തന്റെ സ്വാഭാവിക അഭിനയം കൊണ്ടും ജനപ്രിയ കഥാപാത്രങ്ങൾ കൊണ്ടും ഒരു കാലത്ത് മലയാള സിനിമയെ ധന്യമാക്കിയ പ്രിയ അഭിനേത്രി കാവ്യ മാധവന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അറിയിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. ആധാർ ആപ്പിലൂടെ സൗജന്യമായി ഇമെയിൽ ഐഡി ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനും December 31 വരെ അവസരം. നിലവിൽ സജീവമായ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചവർക്കാണ് ഈ സൗകര്യം. ഇമെയിൽ ഐഡി ബന്ധിപ്പിക്കുന്നതിലൂടെ ആധാർ ഒതന്റിക്കേഷൻ നടക്കുമ്പോഴെല്ലാം ഉടമസ്ഥർക്ക് ഇമെയിൽ വഴി അറിയിപ്പ് ലഭിക്കുകയും ദുരുപയോഗം തടയാൻ സാധിക്കുകയും ചെയ്യും. ആധാർ ആപ്പിലൂടെ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും അനുബന്ധ രേഖകൾ സമർപ്പിച്ച് മേൽവിലാസം തിരുത്താനും 75 രൂപ നിരക്കിൽ സാധിക്കും. UIDAI പോർട്ടൽ വഴി അനുബന്ധ രേഖകൾ സൌജന്യമായി 2027 June 14 വരെ അപ്ഡേറ്റ് ചെയ്യാം. ഇതിനായി myaadhar.uidai.gov.in ൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ആധാർ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി രേഖകൾ പുതുക്കുന്നതിന് 75 രൂപ ചാർജ് ഈടാക്കും. പുതിയ ആധാർ എൻറോൾമെന്റ് 5-15 വയസ്സുകളിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കലും 5-17 വയസ്സിനുള്ളിൽ സൗജന്യമാണ്. ഈ സേവനങ്ങൾ എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും അംഗീകൃത ആധാർ കേന്ദ്രങ്ങളിലും ലഭ്യമാണ് എന്ന് IT മിഷൻ ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ചട്ടങ്ങൾ പ്രകാരം അർഹരായ ജീവനക്കാരുടെ ഇൻഷുറൻസ് വരിസംഖ്യ ഉയർത്തി സെപ്റ്റംബർ മാസത്തെ ശമ്പളത്തിൽ നിന്നും ശരിയായ നിരക്കിൽ കിഴിവ് വരുത്തണമെന്ന് ജില്ലാ ഇൻഷുറൻസ് ഓഫീസർ അറിയിച്ചു. ഇതുവരെ വരിസംഖ്യ പുതുക്കി നിശ്ചയിക്കാത്ത ജീവനക്കാരുടെ കാര്യത്തിൽ എല്ലാ ഡ്രോയിംഗ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർമാരും കൃത്യമായി ഉറപ്പുവരുത്തണം. September 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലയിലെ വാർഡുകളിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും September 27, 28 തീയതികളിലും സ്വീകരണ വിതരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള സ്കൂളുകൾക്കും കോളേജുകൾക്കും September 28, 29 തീയതികളിലും ജില്ലാ കളക്ടർ കെ സുധീർ അവധി പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും September 28 അവധിയായിരിക്കും. വോട്ടെടുപ്പും വോട്ടെണ്ണലും സമാധാനപരമായി നടത്തുന്നതിന്റെ ഭാഗമായി September 26 വൈകിട്ട് 6 മുതൽ September 28 വോട്ടെടുപ്പ് ജോലികൾ തീരുന്നതുവരെയും വോട്ടെണ്ണൽ ദിനത്തിലും വാർഡുകളിൽ മദ്യനിരോധന ദിനമായി ആചരിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വടക്കഞ്ചേരി ഉപജില്ലാ ഓഫീസ് പരിധിയിലുള്ളവർക്കായി വിവിധ വായ്പാ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആലത്തൂർ താലൂക്ക് അതിർത്തിയിൽ ഉൾപ്പെടുന്നവരും പ്രതിവർഷം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളതുമായ OBC മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് അർഹത. വീട് പുനരുദ്ധാരണം, പുതിയ വാഹനം വാങ്ങൽ, മറ്റ് വ്യക്തിഗത ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ജാമ്യവ്യവസ്ഥകൾക്ക് വിധേയമായാണ് തുക അനുവദിക്കുന്നത്. രജിസ്റ്റർ ചെയ്യുന്നതിന് www.ksbcdc.com സന്ദർശിക്കുക. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ 1-ാം ക്ലാസോടെയുള്ള BE, BTech, ME, MTech, അസൽ സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ രേഖകൾ സഹിതം September 23 രാവിലെ 10 മുമ്പായി കോളേജിൽ ഹാജരാകണം. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഒക്ടോബർ മാസത്തെ വിൽപ്പനയ്ക്കായുള്ള ആവശ്യമുള്ള പലചരക്ക്, കോസ്മെറ്റിക്സ്, സ്റ്റേഷനറി, ഹൌസ് ഹോൾഡ് പച്ചക്കറികൾ തുടങ്ങിയവ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. താൽപര്യമുള്ള വിതരണക്കാർ വില വിവരവും സാമ്പിളും അടങ്ങിയ കൊട്ടേഷൻ സഹിതം September 25 രാവിലെ 11 പാലക്കാട് കൺസ്യൂമർ ഫെഡ് റീജിയണൽ ഓഫീസിൽ നടക്കുന്ന പർച്ചേസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കണമെന്ന് റീജിയണൽ മാനേജർ അറിയിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി ഹെഡ്ക്വാർട്ടേഴ്സ് SAS ഏജന്റായിരുന്ന അംബികാപുരം സ്വദേശി പി ശിവനാരായണന്റെ ഏജൻസി റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച് നിക്ഷേപകർക്ക് പരാതികളുണ്ടെങ്കിൽ അറിയിക്കാം. ഇദ്ദേഹം മരണപ്പെട്ടതിനെ തുടർന്നാണ് ഏജൻസി റദ്ദാക്കാൻ അപേക്ഷ ലഭിച്ചത്. എന്തെങ്കിലും പരാതികളുള്ളവർ 30 ദിവസത്തിനകം ദേശീയ സമ്പാദ്യ പദ്ധതി ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ അറിയിക്കണം. ജില്ലാ വികസന സമിതി യോഗം September 26 രാവിലെ 10:30 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. നാഗലശ്ശേരി ഗവൺമെന്റ് IT NCVT പ്രവേശനത്തിനായുള്ള സ്പോട്ട് അഡ്മിഷൻ September 22 വരെ നടത്തും. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 2 വർഷം, ഇൻഫർമേഷൻ ടെക്നോളജി 2 വർഷം, അഡിറ്റീവ് മാനുഫാക്ചറിംഗ് 3D പ്രിന്റിംഗ് ടെക്നീഷ്യൻ 1 വർഷം, കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിംഗ് 1 വർഷം എന്നീ ട്രേഡുകളിലാണ് ഒഴിവുകൾ. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഉച്ചയ്ക്ക് 12 ഹാജരായി അപേക്ഷ നൽകണം. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. BSc, MLT അല്ലെങ്കിൽ DMLT, പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യതകൾ. 18-45 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം.
താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 23 ഉച്ചയ്ക്ക് 2 കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം. ആലത്തൂർ അഡീഷണൽ ICDS പ്രോജക്ടിലെ 121 അംഗനവാടികളിലേക്ക് പ്രീ സ്കൂൾ കിറ്റ് വാങ്ങുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഒക്ടോബർ 1 ഉച്ചയ്ക്ക് 4 ലഭിക്കണം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓഡിയോളജിസ്റ്റ് തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തും. 1 നിയമനം. മാസം പരമാവധി 36,000 രൂപ വരെ വേതനം. BSc, MSc, സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, MASLP അല്ലെങ്കിൽ MSc ഓഡിയോളജി ബിരുദവും റീഹാബിലിറ്റേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷനുമാണ് യോഗ്യത. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 25 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. KRFB പാലക്കാട് മലപ്പുറം പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി 7 AC വാഹനം 1 കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുക്കുന്നതിനായി കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ സെപ്റ്റംബർ 29 ഉച്ചയ്ക്ക് 1 ലഭിക്കണം. Info@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആകാൻ എന്താണ് ചെയ്യേണ്ടത്, ഇന്ന് അതേക്കുറിച്ചാണ് കേട്ടോ എഴുത്തോല. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. എന്തെല്ലാം വിശേഷങ്ങള്? ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ എന്താണ് ചെയ്യേണ്ടത്, അതാണല്ലോ നമ്മുടെ ചോദ്യം. കൂടുതൽ ബുക്സ് വായിക്കണോ? കൂടുതൽ പോഡ്കാസ്റ്റ് കേൾക്കണോ? കൂടുതൽ റീൽസ് കാണണോ? മോർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണോ? നോപ്പ്, ഇതൊന്നുമല്ല. ഒരു ന്യൂറോ സയന്റിസ്റ്റിനോടെ ഇതേ ചോദ്യം ചോദിച്ചപ്പോ, അതായത് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ, കൂടുതൽ ഐഡിയാസ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ആൻസർ കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നും ഞെട്ടും. കാരണം ആള് പറഞ്ഞ ഉത്തരം ബി ബോർഡ് എന്നുള്ളതായിരുന്നു. അതായത് വെറുതെ ഇരിക്കുക, ബോറടിച്ചിരിക്കുക എന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ ഒരു ഫേവറേറ്റ് ഡയലോഗ് പോലെ തോന്നും. എന്താ നീ ഒന്നും ചെയ്യാതിരിക്കണം, ഇങ്ങനെ ഇരുന്നോ 24 മണിക്കൂറും വെറുതെ ഇരുന്നോ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഓർമ്മ വരും. ആക്ച്വലി അതിലാണ് കാര്യം എന്നാണ് ഈ ന്യൂറോ സയന്റിസ്റ്റ് പറയുന്ന കാര്യം. കാരണം ഒരു മനുഷ്യൻ ബോർഡാകുമ്പോൾ ഫോൺ എടുത്ത് രക്ഷപ്പെടുകയാണ് സാധാരണ ചെയ്യുക. നമുക്ക് ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്ന ടൈമില്ല. നമുക്ക് ആ ഒരു വെയിറ്റിംഗ് ടൈമിൽ നമ്മുടെ കൂടെ ഉണ്ടാവും ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം. ലിഫ്റ്റ് വരാൻ ഒരു 20 സെക്കൻഡ് വൈകി കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ സ്ക്രോൾ ചെയ്യും. ടി വരാൻ ഒരു 2 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ഫോൺ എടുക്കും, സ്ക്രോൾ ചെയ്യും. ബാത്റൂമിൽ പോലും ചിലർക്കിപ്പോൾ റീൽസ് കാണാനുള്ള ഒരു തിയേറ്ററായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ബ്രെയിനിനൊരു എംപ്റ്റി സെക്കൻഡ് പോലും നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടത്, ക്രിയേറ്റീവ് ആവാനായിട്ട് വേണ്ടത് ഒരു ലിറ്റിൽ എംപ്റ്റിനെസ് ആണ് എന്നാണ് ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്ന കാര്യം. കാര്യം ബ്രെയിനിന് ഐഡിയാസ് ഉണ്ടാക്കാൻ ചിലപ്പോൾ ഇൻഫർമേഷൻ വേണ്ട, ഇന്ററപ്ഷൻ ഇല്ലാത്ത സ്പേസ് ആണ് വേണ്ടത്. അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോ ടുഡേ ഒരു 10 മിനിറ്റ് ഒന്നും ചെയ്യാതെ ഇരുന്ന് നോക്കൂ. പ്രൊഡക്ടിവിറ്റിയുടെ പേരിൽ ഒന്നും ചെയ്യരുത്. മേ ബി ബോർഡം എന്ന് പറയുന്നത് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ഐഡിയ. ഒരുപാട് ബോർഡം അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ ഐഡിയാസ് വരുന്നതെന്നാണ് ഒരുപാട് പേരുടെ ലൈഫ് പഠിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചതെന്നാണ് ഈ ന്യൂറോ സയന്റിസ്റ്റ് പറയുന്ന കാര്യം. എന്തായാലും എഴുത്തോലയാണ് കേൾക്കുന്നത്, അഭിരാമി ഉണ്ട് കൂടെ. അടുത്തൊരു പാട്ടിന്റെ സമയമാണ്. എഴുത്തോലയിൽ

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് പല ആളുകൾക്കും കുളിക്കുന്ന സമയത്ത് നല്ല ഐഡിയാസ് വരണേന്ന് പറയുന്നത്? ചുമ്മാ പറഞ്ഞല്ല, ചില ആളുകൾ പറയാറുണ്ട് കുളിക്കുമ്പോഴാണ് എനിക്ക് കുറെ ഐഡിയാസ് വരണേന്ന്. ഷാംപൂവിന് ക്രിയേറ്റിവിറ്റി കൂടുന്ന എന്തെങ്കിലും സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ടോ എന്നൊക്കെ സംശയിക്കാം. ആക്ച്വലി കാര്യം അതല്ല. ഷവറിൽ നമ്മൾ ഒരേ സമയം ഒന്നും ചെയ്യാതെ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ആയിട്ടും ഇല്ല, പക്ഷേ ബോഡി ഒരു സിമ്പിൾ റുട്ടീൻ ചെയ്യുന്നു, നമ്മൾ കുളിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മൈൻഡിന് ഫ്രീ സ്പേസ് കിട്ടുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആളുകൾ കുളിക്കുന്ന സമയത്ത് അയ്യോ ഈ ഐഡിയ ആ സമയത്ത് പറഞ്ഞാൽ മതിയായിരുന്നു, ഇന്നലെ പ്രസന്റേഷന്റെ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു എന്ന് ഈ ഷവറിന്റെ അടിയിൽ നിൽക്കുമ്പോൾ തോന്നുന്നത്. അതുപോലെ യാത്ര ചെയ്യുന്ന സമയത്തും ചില ആളുകൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ത്വര ഇതൊക്കെ തോന്നും. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി വെറുതെ ഇരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഐഡിയ വരും. കാരണം ആ സമയത്ത് ബ്രെയിനിനെ ഓരോ സെക്കൻഡിലും കമാൻഡ് ചെയ്യാൻ നമ്മളൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല, ഒരു ഡെഡ്ലൈൻ ഇല്ല. അപ്പോൾ മൈൻഡ് അല്പം വാണ്ടർ ചെയ്യുന്നു. ആൻഡ് സംടൈംസ് ആ സമയത്തായിരിക്കും നമ്മളുടെ ബ്രെയിനിന് നമ്മുടെ മൈൻഡിന് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കും ചിന്തിച്ച് ചിന്തിച്ച് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആ സമയത്ത് കിട്ടുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി നീഡ്സ് സ്പേസ് എന്നുള്ളൊരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവുക. എഴുത്തോലിയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കുഞ്ഞിക്കുട്ടിയെ ഒരു കിഡിനെ ബോർഡാക്കി നോക്കൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോ ആ കസേര, ആ ഇരിക്കുന്ന ഒരു കസേര ചിലപ്പോ സ്പേസ് ഷിപ്പ് ആക്കി മാറ്റും അല്ലെ. പില്ലോ ആണെങ്കിൽ ഒരു തലയിണ മാത്രമാണ് ആ കുട്ടിയുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ ചിലപ്പോ ഒരു മൗണ്ടൻ ആക്കി മാറ്റും. കർട്ടൻ വെച്ച് സൂപ്പർ ഹീറോ കേപ്പ് ഉണ്ടാക്കും. ഈ കുട്ടികള് ബോറടിച്ചിരിക്കുമ്പോ അവർ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റീസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അഡൽട്ട് ആകുമ്പോഴാണ് വലിയ മിസ്റ്റേക്ക് ചെയ്യുന്നത്. ബോർഡം വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ കിൽ ചെയ്യാനായിട്ട് നമ്മൾ ഫോൺ എടുക്കും, അല്ലെങ്കിൽ മ്യൂസിക് വെക്കും, വീഡിയോ കാണും. ബോർഡം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. പക്ഷേ ബ്രെയിനിന് ബോർഡം എന്ന് പറയുന്ന സംഗതി കിട്ടുമ്പോഴാണ് പഴയ എക്സ്പീരിയൻസിന് പുതിയ രീതിയിൽ കണക്ട് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. ഇന്നലെ കേട്ട ഒരു സെന്റൻസ് ചിലപ്പോൾ ഓർത്തെടുക്കും, ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഓർത്തെടുക്കും, ഇന്ന് നേരിട്ടൊരു പ്രോബ്ലം ഓർത്തെടുക്കും, അതിന്റെ സൊല്യൂഷൻസ് നോക്കും, കുറച്ച് ദിവസം മുന്നേ കണ്ട ഒരു സീൻ ഫ്ലാഷ് ബാക്കിൽ നിന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കും. ഇതെല്ലാം കണക്ട് ചെയ്ത് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും പല ഐഡിയാസിന്റെയും ഒരു ബേർത്ത് മൊമെന്റ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സംതിങ് ന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, സംടൈംസ് ഓൾഡ് തിങ്സിനെ നോബഡി ഹാസ് കണക്റ്റഡ് ബിഫോർ എന്ന രീതിയിൽ കണക്ട് ചെയ്യുന്നത് കൂടിയാണ് ക്രിയേറ്റിവിറ്റി. സോ നെക്സ്റ്റ് ടൈം യാത്ര ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ നെറ്റ്വർക്ക് പോയാൽ പാനിക് ആവണ്ട. നിങ്ങളുടെ ബ്രെയിൻ ചിലപ്പോൾ ആ സമയത്ത് നെറ്റ്വർക്ക് സെർച്ച് ചെയ്യുന്നുണ്ടാവും. സോ ലെറ്റ് ഇറ്റ് വാണ്ടർ എന്ന് പറയുന്ന ആ ഒരു കാര്യം, ആ ഒരു ഫ്രീ സ്പേസ് നിങ്ങളുടെ മനസ്സിന് കൊടുത്തു നോക്കുക എന്നുള്ളതാണ് എഴുത്തോലയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അടുത്ത പാട്ടിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഈ കലണ്ടറിൽ എല്ലാത്തിനും സ്ലോട്ട് ഉണ്ടല്ലേ. മീറ്റിംഗ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും, വർക്ക്ഔട്ടിന്റെ കാര്യം അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും, ലഞ്ച്, സ്റ്റഡി, വർക്ക്, നെറ്റ്ഫ്ലിക്സ് പോലും ചില ആളുകൾ കലണ്ടറിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ നത്തിങ് എന്ന് പറഞ്ഞ ഒരു സ്ലോട്ട് ഉണ്ടോ? ഒന്നും അച്ചീവ് ചെയ്യേണ്ടതില്ലാത്ത, ഒന്നും കൺസ്യൂം ചെയ്യേണ്ടതില്ലാത്ത, ഒന്നും പ്രൂവ് ചെയ്യേണ്ടതില്ലാത്ത ഒരു ദിവസം, വെറുതെ ഇരിക്കാൻ ഒരു ദിവസം, നടക്കാൻ വേണ്ടി ഒരു ദിവസം, വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കാനുള്ള കുറച്ച് സമയം, ഒരു ചായ കുടിക്കാനുള്ള സമയം. ആൻഡ് ലെറ്റ് യുവർ മൈൻഡ് ഡു വാട്ട് എവർ ഇറ്റ് വാണ്ട്സ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. കാരണം നമ്മൾ പലപ്പോഴും ഐഡിയാസിനെ ഹണ്ട് ചെയ്യാണ്, പക്ഷെ ചില ഐഡിയാസ് നമ്മൾ അവയെ ചേസ് ചെയ്തെന്നത് നിർത്തുന്ന സമയത്തായിരിക്കും ഓൾ ഓഫ് ഇറ്റ് സഡൻ വരുന്നത് അല്ലേ. നമ്മൾ ഈ ഐഡിയാസ് തെരഞ്ഞു തെരഞ്ഞു നടന്നാൽ ചിലപ്പോൾ കിട്ടൂല, പക്ഷെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഐഡിയാസ് നമ്മളിലേക്ക് വരും. ഇപ്പൊ ഫോൺ മാറ്റി വയ്ക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുകയോ ചില സമയങ്ങളിൽ ആദ്യത്തെ 2 മിനിറ്റ് ബോറിംഗ് ആയിരിക്കാം, അടുത്ത 2 മിനിറ്റ് അൺകംഫർട്ടബിൾ ആയിരിക്കാം, പിന്നെ മേ ബി ഒരു തോട്ട് വരാം, ഒരു മെമ്മറി വരാം, നല്ല ഐഡിയാസ് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മറന്നുപോയൊരു കാര്യം ഓർമ്മ വരാം. സോ മൈ ഡിയർ ലിസ്ണേഴ്സ്, ഓൾവേസ് സ്റ്റേ ബിസി എന്ന നല്ല ജീവിതം പറയുന്ന സംടൈംസ് സ്റ്റേ എംപ്റ്റി, ബിക്കോസ് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള മൈൻഡ് ഒരുപാട് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യായിരിക്കും, പക്ഷെ ഒരു ക്വയറ്റ് മൈൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കണക്ഷൻസ്. ബോറടിക്കുന്ന സമയത്തായിരിക്കും ബിഗ് ഐഡിയാസ് വരുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്ന് മാത്രം റിമൈൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399! എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

യെസ്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് അല്ലെ. പതുക്കെ തിന്നാൽ പനയെ തിന്നാം എന്നൊക്കെയുള്ള പതുക്കെ ആയതിന്റെ ഒരുപാട് ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ എനിക്കിന്ന് പറയാനുള്ളത്, ഇന്നലെ നടന്ന അഫ്ഗാനിസ്ഥാൻ എഗെയിൻസ്റ്റ് ഇന്ത്യ മാച്ച് നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല, പക്ഷേ അതിന്റെ ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പക്ഷേ മിസ് ആക്കരുതായിരുന്നു. കാരണം അബ്സല്യൂട്ട് സിനിമയായിരുന്നു ആ ഒരു മാച്ച്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയാലും റേസ് ജയിക്കാം എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് അഭിഷേക് ശർമ്മ. അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയിലെ ഏറ്റവും അതിവേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരമായിട്ട് മാറിയിരിക്കുകയാണ്. 30 ബോൾസിലൊക്കെയാണ് സെഞ്ചുറി എടുത്തിരിക്കുന്നത്. അപ്പൊ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി എന്നൊരു റെക്കോർഡ് കൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ച് വാസ് വളരെ ബ്യൂട്ടിഫുൾ എന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞ കാര്യം. അപ്പോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഇടയ്ക്ക് ഒക്കെ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് പോവാം അല്ലെ, എപ്പോഴും അങ്ങനെ സ്ലോ ആവണ്ട എന്നുള്ളൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നിപ്പോ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം 19th ആണ്, ഇന്നൊരു സാറ്റർഡേ ആണ്. സാറ്റർഡേ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അല്ലെ. വീക്കെൻഡ് ഒക്കെ അടിച്ച് പൊളിക്കുക, പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യുക, പുറത്തേക്ക് പോവുക, മൊത്തത്തിലൊന്ന് ആഘോഷമാക്കുക, അടിച്ച് പൊളിക്കുക എന്നുള്ള പറയാനുള്ളത്. പിന്നെ ഈ സാറ്റർഡേ എന്ന് പറയുന്നത് ഈ സെപ്റ്റംബറിലെ 3rd സാറ്റർഡേ ആണ്. അപ്പൊ ഇനി ഒരു സാറ്റർഡേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇനി എത്ര സാറ്റർഡേസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 2 കൂടെ കാണുമായിരിക്കും അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇനി ഒരു സാറ്റർഡേ കൂടെ ഉള്ളൂ സെപ്റ്റംബറിൽ, അതിനുശേഷം സെപ്റ്റംബർ അങ്ങോട്ട് അവസാനിക്കും. ഇനി ഒരു 11 കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം ഡും, അതായത് കഴിയും. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ ഇങ്ങനെ കഴിയാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എവിടെ ആണെങ്കിലും സൂപ്പർ ആവട്ടെ, അടിപൊളി ആവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് വിഷ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാകും, അതായത് ആൺകുട്ടികൾക്ക് തലമുടി വളർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതിനെക്കുറിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പറഞ്ഞൊരു കാര്യം. അതായത് ലിംഗനിർണയം നടത്താത്ത കുട്ടികൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം മുടി വളർത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും ശിക്ഷിക്കരുതെന്നും ഒക്കെ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്ന എന്റെ ഒരു എന്താ പറയാ, ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, വളരെ ഇഷ്ടമായിരുന്നു, നല്ല ചുരുണ്ട മുടിയുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഈ സ്കൂളിൽ പോണ സമയത്തൊക്കെ ഇവന്റെ ഏറ്റവും വലിയൊരു പേടി എന്താന്ന് പറഞ്ഞാല് ഓ പുറത്ത് നിർത്തും എന്നുള്ളൊരു കാര്യമാണ്, എന്നെ എന്തെങ്കിലും പുറത്ത് നിർത്തും. അപ്പൊ ഈ ന്യൂസ് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, ആൺകുട്ടികൾക്ക് മുടി വളർത്താം എന്നിങ്ങനെ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, നീ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോ പറയാണ്, ഒരു 10 മുന്നേ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10-15 മുന്നേ ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഈ ക്ലാസ്സിലൊക്കെ പുറത്ത് നിൽക്കേണ്ടി വരില്ലായിരുന്നു ചേച്ചി എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ന്യൂസ് കേട്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന കുറേയധികം ആൺകുട്ടികളുണ്ട്. കുട്ടികൾക്ക് മുടി നീട്ടി വളർത്താം എന്ന് പറഞ്ഞിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. ഫൈനലി അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി. പക്ഷേ ചില ക്ലൂസസ് ഉണ്ട് കേട്ടോ. ഇപ്പം കണ്ണും മുഖവും മറയാത്ത രീതിയിൽ വൃത്തിയോടെ സുരക്ഷിതമായിട്ട് മുടി വളർത്താനുള്ള അവകാശം ആൺകുട്ടികൾക്കുണ്ട് എന്നുള്ളതാണ് ആ ഒരു നിയമത്തിൽ പറയണേ. ഇപ്പോൾ സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ പോകുമ്പോൾ ലാബിലൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ കെട്ടിവെക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ കമ്മീഷൻ പറയുന്നുണ്ട്. അപ്പോൾ തലമുടി വളർത്തുന്ന ആൺകുട്ടികളെ ശരിക്കും സ്കൂൾ അധികൃതർ മാത്രമല്ല, സൊസൈറ്റിയിൽ പല ആളുകളും ക്രിമിനൽസ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കമൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാകും അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുടി വളർത്തുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ പിന്നെ പെൺപിള്ളേരെ പോലെ നടക്കുകയാണോ, കട്ട് ചെയ്ത് വൃത്തിക്ക് നടന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ ആളുകൾ വളരെയധികം നാഷണൽ ഇഷ്യൂ ആയിട്ടാണ് ഈ ഒരു തലമുടി വളർത്തലിനെ കുറിച്ച് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഒരാളുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് അവരുടെ ക്യാരക്ടർ വരെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ അല്ലെ. അവൻ അങ്ങനെയായിരിക്കും, അവനെ കണ്ടാൽ അറിയാം മുടി നീട്ടി വളർത്തി ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ശരിക്കും എസ്പെഷ്യലി കുട്ടികളുടെ കാര്യത്തിലെ മുടി എങ്ങനെ വേണം, ഡ്രസ് എങ്ങനെ വേണം, ലുക്ക് എങ്ങനെ വേണം എന്നൊക്കെ പറയുന്നതിൽ മുതിർന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ എന്തിനാണ് ഒരാളുടെ ഒരു ലുക്ക് കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഒരു ഒരാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്കൂൾ ഡേയ്സിൽ ഈ ഹെയറിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ തലമുടി നീട്ടി വളർത്തുന്നതിനെ കുറിച്ച് ടീച്ചേഴ്സിന്റെയോ വീട്ടുകാരുടെയോ കയ്യിൽ നിന്ന് അങ്ങനെ കമന്റ്സ് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഈ ആൺകുട്ടികൾക്കും തലമുടി വളർത്താൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പറയുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ മറ്റുള്ള ആളുകളോ വളരെ എന്താ പറയാ, നമുക്ക് അത്ര ദഹിക്കാത്ത രീതിയിലുള്ള അഡ്വൈസ് ഒക്കെ തന്നിട്ടുണ്ടോ? ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് എന്റെ അടുത്ത് പറയാം. മുടി നീട്ടി വളർത്തേണ്ട ആവശ്യമില്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം, അതോ ഇത് നല്ലൊരു കാര്യമാണ്, എല്ലാവരും നമ്മൾ ഒരുപോലെ കണ്ടാൽ പോരെ, എന്തിനാ ഇപ്പൊ ആൺകുട്ടികൾക്ക് മുടി വളർത്താം, പെൺകുട്ടികൾക്ക് മുട്ടയടിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ പറയുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. തലമുടി വളർത്താനുള്ള സ്വാതന്ത്ര്യം ആൺകുട്ടികൾക്കും ഉണ്ടെന്ന് നമ്മുടെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്.
അപ്പൊ ആ ഒരു നിയമം പ്രാബല്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇനി ആർക്കാണ് ബോയ്സിന്റെ മുടി വെട്ടിക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു ഉയരുന്നുണ്ട് പല ഭാഗത്തുനിന്നും. പല ആൺകുട്ടികൾക്കും സന്തോഷമായിരിക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും. ആൺകുട്ടികളുടെ കാര്യം മാത്രമല്ല, ഇപ്പൊ പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോഴത്തേക്കും മുടി ഷോർട്ട് കട്ട് ചെയ്തിട്ടുള്ള പെൺകുട്ടികളെ കാണുമ്പോഴത്തേക്കും പല ആളുകളും പറയുന്നുണ്ട് ഇത് എന്തേ, ഇത് പെണ്ണിന്റെ കോലത്തിൽ നടന്നോടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ടോ? കുട്ടികൾക്ക് മുടി വളർത്തി സ്കൂളിൽ പോകുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അഹല്യ FM 90.4 അഹല്യ വിഷസിന്റെ സമയമാണ്. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട എവിടെയെങ്കിലും ഇരുന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിന്ന് വെഡിങ് ആനിവേഴ്സറിയിലൂടെയൊക്കെ പോകുന്നുണ്ട്, അവർക്ക് സ്പെഷ്യൽ ആയിട്ട് വിഷസ് ഇന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ആ ഒരു വിഷസ് കൂടെ അറിയിക്കാം. നമ്മൾ ആ ഒരു വിഷസ് അതേ സ്നേഹത്തോടെ തന്നെ അഹല്യ വിഷസിലൂടെ പറയുന്നതാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി, അരുൺ ആളാട്ടും കാവ്യ അജിത്തും ചേർന്ന് പാടിയിട്ടുള്ള ഒരു വടക്കൻ സെൽഫിയിലെ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് അഹല്യ വിഷസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കിഡിലൻ സാറ്റർഡേ ആവട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ഓക്കേ, സമയം അങ്ങനെ കൃത്യം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റൊമാൻറ്റിക് വോയിസസ് ആണ് അരുൺ ആളാട്ടിന്റെ. അരുൺ ആളാട്ട് പാടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
5: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
5: ബഷീർക്കാണ്, ആലത്തൂർ.
4: ബഷീർക്ക, എന്തെല്ലാം വിശേഷങ്ങള്?
5: നല്ല വിശേഷം. ബിരിയാണി
4: എങ്ങനെയുണ്ട് മൊത്തത്തിൽ കാലാവസ്ഥ? കൊള്ളാവോ?

0: വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പൊ തന്നെ ഒരു കുപ്പി വെള്ളം കുടിച്ചു.
1: ഓക്കെ ഓക്കെ, ഒരു ദിവസം എത്ര കുപ്പി വെള്ളം കുടിക്കും?
0: രണ്ടു മൂന്ന് കുപ്പി കുടിക്കും.
1: വെരി ഗുഡ്, വെള്ളം കുടിക്കണം, നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണ്. അപ്പൊ ബഷീർക്ക് പറയൂ, ഈ സ്കൂൾ ഡേയ്സില് ഹെയറിന്റെ പേരില്, തലമുടിയുടെ പേരില് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയിട്ടുണ്ടോ? വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കമന്റ് കേട്ടിട്ടുണ്ടോ?
0: ഒക്കെ കേട്ടിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് പൊതുവെ.
1: അതെയോ, തലമുടി വളർത്തിയ ആളായിരുന്നോ ബഷീർക്ക് അപ്പോ?
0: അന്നും പണ്ട് കാലത്ത് എവിടെ ആരും മുടി കിട്ടില്ലേ.
1: ആഹാ, അതെല്ലേ, അങ്ങനെയാണല്ലേ. എന്നിട്ട് പുറത്തു നിർത്തുവോ?
0: പിന്നെ പുറത്തു നിർത്തും, മണിക്കൂർ കണക്കിന് ഉള്ളി കേറ്റുള്ളൂ.
1: ആഹാ, നമ്മൾ അന്തസ്സായിട്ട് പുറത്തു നിൽക്കൂല്ലേ.
0: പിന്നെന്താണ്, ഒരു മണിക്കൂർ പുറത്തു നിൽക്കും, അല്ലെ, ബെഞ്ചിന് മുകളിൽ കേറ്റി നിർത്തും.
1: ആഹാ, എന്നിട്ട് മുടി വെട്ടിയോ? എന്നിട്ട്
0: പിന്നെ പതുക്കെ വിട്ടുമല്ലോ.
1: ആൺകുട്ടികൾ ഇങ്ങനെ മുടി വളർത്തിയേ വരാൻ പാടുള്ളൂ, പെൺകുട്ടികൾ മുടി നീട്ടി വളർത്തണം, അങ്ങനെയൊക്കെയുള്ള കാര്യത്തോടെ എന്താ ബഷീർക്കു പറയാനുള്ളത്? അങ്ങനെയൊക്കെ വേണോ?
0: അങ്ങനെ വേണല്ലോ, ആണുങ്ങള് വിട്ടണം.
1: ആണോ, അങ്ങനെയാണോ പറയണേ?
0: പെണ്ണുങ്ങളും വെട്ടണ്ട, പെണ്ണുങ്ങൾക്ക് നിറ മുടി വേണല്ലോ.
1: അങ്ങനെയുണ്ടോ?
0: പിന്നെന്താ,
1: ആ ഒരു അഭിപ്രായമാണ് ചേട്ടനുള്ളത്? ഓക്കെ, അപ്പൊ ഇപ്പം നമ്മുടെ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികൾക്ക് തലമുടി നീട്ടി വളർത്താം, കുഴപ്പമില്ല, ഇതിന്റെ പേരിൽ ഒരു ഒരു ജെൻഡർ ഇഷ്യൂ ആക്കി ഇതിനെ എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: ചെക്കന്മാർക്ക് അങ്ങനെയുള്ള,
1: ഓക്കെ ഓക്കെ, അപ്പൊ പറയുന്നുണ്ട്, വിശ്വസ് പറയൂ, ആർക്കാ വിശ്വസ്?
0: ചെറുപ്പക്കാരന്റെ മോന് ആഷിക്ക് മോന് 37-ാം പിറന്നാളാ അസംസ.
1: ഓക്കെ,
0: അപ്പൊ നല്ലൊരു അസംസ പറയണം. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷ്ണേട്ടൻ, മാധവട്ടൻ, ചെറുപ്പുക്ക, അഭിനന്ദിരി ചേച്ചി, അതോടൊപ്പം ഗുരിയരിപ്പൻ ചേട്ടൻ, അവർക്കൊക്കെ നല്ലൊരു വിഷസ് പറയണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഷഹീർദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും നല്ലൊരു സൂപ്രഭാതം.
1: ഓക്കെ ഓക്കെ, ബഷീർക്ക താങ്ക് യു സോ മച്ച്, ഒരു ഹാപ്പി സാറ്റർഡേ ഞാനും വിഷീണും, ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ബഷീർക്കയാണ്. ബഷീർക്ക മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ആളായിരുന്നു, അതിന്റെ പേരിൽ കുറെ നാള് ക്ലാസ്സിനൊക്കെ പുറത്ത് നിന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ബഷീർക്ക പറയുന്നത് ആൺകുട്ടികൾ മുടി വെട്ടണം, പെൺകുട്ടികൾ മുടി നീട്ടി വളർത്തണം എന്നുള്ളൊരു കാര്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മുടെ ബാഹ്യ രൂപത്തേക്കാൾ ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുമ്പോഴത്തേക്കും അവരെത്രത്തോളം പഠിക്കുന്നുണ്ട്, അവരുടെ മികവേതിലൊക്കെയാണ്, അവർക്ക് മറ്റ് കഴിവുകൾ ഉണ്ടോ, അല്ലെ, അവരുടെ വ്യക്തിത്വ വികാസത്തിന് വേണം നമ്മുടെ സ്കൂൾസിലാണെങ്കിലും അതുപോലെ നമ്മൾ ചുറ്റുമുള്ള സൊസൈറ്റി ആണെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെ. തലമുടി നീട്ടി വളർത്തുക, നീട്ടി വളർത്താതിരിക്കുക, ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ് എന്ന് മാത്രമാണ് എന്റെ ഒരു അഭിപ്രായം. നമുക്ക് എന്തായാലും അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹായ് അഭിരാമി, ഹാവ് എ ബ്യൂട്ടിഫുൾ സാറ്റർഡേ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹരിതയാണ്, ഹരിത ഫ്രം പാലക്കാട്. അപ്പൊ ഹരിതയ്ക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് ആൻഡ് ഒരു ഹാപ്പി സാറ്റർഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാണ്. സമയം നോക്കുമ്പോൾ 8:19 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇത് അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.4.

0: വാവ്, എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു പാട്ട് കേൾക്കാൻ അല്ലേ. ദാസേട്ടന്റെ ശബ്ദത്തിൽ ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ജോൺസൺ മാസ്റ്ററുടെ മ്യൂസിക്കിലാണ് ആ ഒരു പാട്ട് ആ സിനിമയിൽ വന്നത്. നമുക്ക് എന്തായാലും അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഗുരുവായൂരപ്പനാണ്.
0: ഗുരുവായൂരപ്പൻ ചേട്ടാ, എന്താണ് വിശേഷം?
1: നല്ല വിശേഷം. അവരടുത്ത് സംസാരിച്ചിട്ട് കൊറേയായി,
0: കൊറേ നാളായി അല്ലേ. ഓക്കെ, അപ്പൊ സുഖമായിട്ടിരിക്കുന്നു? ഹാപ്പിയാണ്?
1: ഓക്കെ.
0: അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടൻ പറയൂ, പെൺകുട്ടികൾക്ക് മുടി നീട്ടി വളർത്താമെങ്കിൽ ആൺകുട്ടികൾക്കും മുടി നീട്ടി വളർത്തിക്കൂടെ? എന്താണ് അഭിപ്രായം?
1: തീർച്ചയായും അത് അവരവര് ഇഷ്ടമാണ്. അത് വളർത്താൻ അതിപ്പോ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടമുള്ളവർ അവർ വളർത്തിക്കോട്ടെ, അത് തടയാനൊന്നും പറ്റില്ല.
0: ഓക്കെ ഓക്കെ. ചേട്ടൻ ചെറുതായിരുന്ന സമയത്ത് മുടി വളർത്തിയിട്ടുള്ള ആളായിരുന്നോ? അതിന്റെ പേരിൽ കമന്റുകൾ കേട്ടിട്ടുണ്ടോ, അഴക്ക് കേട്ടിട്ടുണ്ടോ?
1: അല്ല, ഞാൻ ഹിപ്പി ഒരു കാലം ഉണ്ടായിരുന്നില്ലേ, 78-80 കാലങ്ങളിൽ.
0: ഓക്കെ.
1: ഒരു ഹിപ്പി, നമ്മുടെ ശങ്കറിന്റെ ആക്ടർ ശങ്കറിന്റെ മുടി ഉണ്ടായിരുന്നില്ലേ, അതുമാതിരി ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നു.
0: കഴുത്തിന് ഇങ്ങനെ പിന്നിലേക്ക് കുറച്ചുകൂടെ നീട്ടിയില്ലേ?
1: അതെ അതെ അതെ, ബാക്കിൽ ഇങ്ങനെ ഒരു ചുരുട്ടി, ലാസ്റ്റ് ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഹിപ്പി ഉണ്ടായിരുന്നു. അപ്പൊ നല്ല മുടിയായിരുന്നു, ഇപ്പൊ എനിക്ക് മുടിയൊക്കെ പോയി ചൊട്ടയായി ഞാൻ.
0: അതാണ്
1: അപ്പൊ നല്ല. അതിന് എതിർപ്പൊന്നുമില്ല, ആൺകുട്ടികൾ വളർത്തുന്നത് അവര് വളർത്തിക്കോട്ടെ, അവര് ഇഷ്ടമാണല്ലോ. അത്
0: അങ്ങനെ
1: നോക്കുകയാണെങ്കിൽ മുനിമാതിരി മറ്റേ സന്യാസിമാരൊക്കെ എത്ര മുടി വളർത്തിയെടുക്കണം. ആ മുടി ഒരുപാട് പേരുണ്ടല്ലോ, ഒരു പണ്ട് കാലം തൊട്ട് തന്നെ ഒരു ആ മുടി ആണുങ്ങൾക്ക് മുടി വളർത്തണത് അത് ഒരു ഉള്ളത് തന്നെയാണ്. അത് അതിന് തടയാനൊന്നും നിൽക്കണ്ട, കാരണം അത് അവരുടെ ഒരു സ്റ്റൈല്, അങ്ങനെ ആയിക്കോട്ടെ. അവര് എതിർക്കണെങ്കിൽ അവര് വീട്ടുകാരല്ലേ എതിർക്കേണ്ടത്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ, പറയൂ.
1: വിഷസ് നമ്മുടെ സൈസ്ക്രീൻ ചേട്ടന്റെ മോൻ ആഷിക്ക്, ആഷിക്കാന്നാ പറഞ്ഞത്. ഒന്ന് ജന്മദിനമാണ്, അവൾക്ക് ഒരു 1000 ജന്മദിന ആശംസകൾ.
0: ഓക്കെ.
1: അതോടെ നമ്മുടെ കൃഷ്ണേട്ടൻ, സൈസ്ക്രീൻ ചേട്ടൻ, പിന്നെ സഹദേവൻ ചേട്ടൻ, അപ്പപ്പുള്ളിയർ മാധവൻ ചേട്ടൻ, ബഷീർ ക, പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം അഭിരാമിക്കും.
0: ഓക്കെ, ഒരു അടിപൊളി ദിവസം ഞാനും വിഷയണു. ബൈ ബൈ. അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടൻ പറഞ്ഞത് ഇതൊരു എന്താ പറയാ, വലിയ കാര്യമുള്ള കാര്യമല്ല. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവരവരുടെ ഇഷ്ടമല്ലേ എന്നുള്ളൊരു കാര്യമാണ്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ നടക്കണം അല്ലേ, എങ്ങനെ ഹെയർ സ്റ്റൈലും അപ്പിയറൻസും ഒക്കെ എങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ളത് അവരവരുടേതായിട്ടുള്ള ഇഷ്ടമാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് മുടി ഷോർട്ടാണോ ലോങ് ആണോ എന്നതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ഒരു വ്യക്തിയിൽ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്, മറ്റുള്ള ആളുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യണോ അല്ലെ. ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്. ചില കുട്ടികൾ ചിലപ്പോൾ ഈ മുടിയൊക്കെ വളർത്തി നിൽക്കുന്നതായിരിക്കും അവരുടെ ഒരു കോൺഫിഡൻസ്, അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമായിരിക്കും. പല ആളുകളും കമന്റുകൾ പാസ് ചെയ്യാറുണ്ട്, എന്തിനാ ഇങ്ങനെ മുടി വളർത്തി നടക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെങ്ങനെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യണു, അവരെന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു, അവർ പഠിക്കാൻ മിടുക്കനാണോ, എന്തൊക്കെ ടാലന്റ് ഉണ്ട്, അവരുടെ ക്യാരക്ടർ എത്തരത്തിലുള്ളതാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. ലുക്ക് കണ്ടിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ആൺകുട്ടികൾക്ക് മുടി വെട്ടി നടന്നാൽ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് മുടി വെട്ടി നടന്നുകൂടാ, പെൺകുട്ടികൾ മുടി നീട്ടി വളർത്തിയാൽ എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് മുടി നീട്ടി വളർത്തിക്കൂടാ. അങ്ങനെ ചിന്തിച്ചാൽ കുറേയധികം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരും. നമുക്ക് എന്തായാലും കോളേഴ്സിലേക്ക് പോകണം. അതിന് മുന്നേ അടുത്തൊരു മെസ്സേജ് കൂടെ ഞാൻ വായിക്കാം. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. സുഖല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എഴുത്തോലയും കെലഡോസ്കോപ്പും ഒക്കെ സൂപ്പറാണ്, നല്ല ടോപ്പിക്ക്. ഈ നിയമങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നൽകുന്നതിനോട് ഞാൻ പേഴ്സണലായിട്ട് യോജിക്കുന്നില്ല. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന മക്കൾ കുറച്ച് നീറ്റായി പോകണ്ടേ അബി. സ്കൂൾ എന്ന് പറയുന്നത് ഇത് കണ്ണും മൂക്കും കാണാതെ മുടി അങ്ങ് വളർന്ന് ആ മക്കൾക്ക് തന്നെ അസ്വസ്ഥത വരില്ലേ, മാത്രമല്ല ടീച്ചേഴ്സിനും ഇത് അസ്വസ്ഥത വരുത്തും. ഇത് അത്ര സുഖമുള്ള കാര്യമായി തോന്നുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ അബി, കുട്ടി മുടിയൊക്കെ വെട്ടി നല്ല വൃത്തിയായി സ്കൂളിലിരിക്കുന്ന മക്കളെ കാണാൻ ഒരു ഭംഗിയല്ലേ. ഇന്ന് സത്യത്തിൽ ആൺകുട്ടി ഏതാണ് പെൺകുട്ടി ഏതാണെന്ന് അറിയുന്നത് തന്നെ പ്രയാസമാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായം മുടിയൊക്കെ വെട്ടി വൃത്തിയായി സുന്ദര കുട്ടപ്പന്മാരായി പോകണം എന്ന് തന്നെയാണ്. ഇന്ന് വിശേഷം ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. പിന്നെ അബിക്കുട്ടി, കുറച്ച് ശ്രോതാക്കൾ വിളിച്ചാൽ മതിയോ, സമയം കുറവല്ലേ. രണ്ട് ഗാനത്തിന് ശേഷം കോൾ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും, ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, അജിത ചേച്ചി, ശാന്തി ചേച്ചി, ഷീജ ചേച്ചി, കുമരകത്തുള്ള ഷീബ ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോള്, ലിഷികക്കുട്ടി, പിന്നെ അബിക്കുട്ടിക്ക് മട്ടിപൊളി കിടുക്കാഴ്ച ദിവസം ആശംസിക്കുന്നു ഷീബ ദിനേഷ്. ഫ്രം ആലാമരം ഷൈഫുദ്ദീനേട്ടന്റെ മകൻ ആഷിക്കിന് ആശംസകൾ അറിയിക്കുന്നു. പിറന്നാൾ ആശംസകൾ, പാട്ടിലെല്ലാം സൂപ്പറാണ് എന്നുകൂടെ മെസ്സേജിലുണ്ട്. അപ്പൊ ഷീബ ചേച്ചി പറയുന്നത് മുടിയൊക്കെ വൃത്തി നല്ല വെടിപ്പായിട്ട് സുന്ദര കുട്ടന്മാരായിട്ട് പോകണം എന്നുള്ളതാണ്. ഇതിൽ വേറൊരു കാര്യം ഈ ഒരു നിയമത്തിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ, മുടി നീട്ടി വളർത്തുന്നതിന് ഇപ്പൊ ആരോഗ്യകരമായിട്ടുള്ള അല്ല ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള രാസവസ്തുക്കളൊക്കെ മുടിയിൽ ഉപയോഗിക്കുന്നത് കളർ ഉപയോഗിക്കുന്നതൊക്കെ ഒരാൾക്കും ഗുണമല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ കണ്ണും മുഖവും ഒക്കെ മറയാത്ത രീതിയിൽ വളരെ വൃത്തിയോടെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് മുടി വളർത്തണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അല്ലെ. ഓരോരുത്തർക്കും അത് മുടി ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ശിവചേച്ചി പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് കാണുമ്പോഴത്തേക്കും അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് തോന്നുമായിരിക്കും, പക്ഷെ അവർക്ക് അതായിരിക്കും കംഫർട്ടബിൾ അല്ലെ, നമുക്കത് അറിയില്ലല്ലോ. അപ്പൊ അതാണ് ശീബ ചേച്ചിയുടെ അഭിപ്രായം. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഉണ്ടാകും പല ആളുകൾക്കും, മുടി നീട്ടി വളർത്തണോ വേണ്ടയോ. ഇപ്പൊ ബാലാവകാശ കമ്മീഷൻ ഇങ്ങനെ പറയുന്നുണ്ട് കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് തലമുടി വളർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു കാര്യം പറയുന്നുണ്ട്. കണ്ണും മുഖവും മറയാത്ത രീതിയിൽ വൃത്തിയോടെ സുരക്ഷിതമായി മുടി വളർത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയണേ. അപ്പൊ അതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, വിളിക്കാം 8 1 5 0 9 0 എന്ന നമ്പറിലേക്ക് വിളിക്കാം, അതേപോലെ മെസ്സേജ് അയക്കാം. ഇത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
2: മധുചന്ദ്ര ലേഖ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. അപ്പോൾ തലമുടി നീട്ടി വളർത്താനുള്ള സ്വാതന്ത്ര്യം ആൺകുട്ടികൾക്കുണ്ടെന്ന് നമ്മുടെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പറയാനായിട്ട് എന്റെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
3: ഗുഡ് മോർണിംഗ്, ഞാൻ ബാലൻ ഫ്രം സ്റ്റോർ.
2: ബാല, എന്താണ് വിശേഷം? സുഖല്ലേ?
3: സുഖമാണ്, അഭിക്ക് സുഖല്ലേ?
2: ഓ, അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്?
3: ഈ ഒരു വിഷയത്തെ കുറിച്ച് പണ്ട് മുതലേ ആൾക്കാരിനെല്ലാം ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് മുടി വളർത്തിയവരൊക്കെ നെഗറ്റീവ് ക്യാരക്ടറാണ്. ഈ മുടി വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ, അതായത് പെൺകുട്ടികളുടെ ആ ഒരു ഇതാ പറഞ്ഞത്, അവരും അവരിനെ കുറിച്ചും ഒരു നെഗറ്റീവ് അഭിപ്രായമാണ് പൊതുവെയുള്ള അഭിപ്രായം.
2: പക്ഷെ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ?
3: ഏ, എനിക്കത് തോന്നുന്നില്ല, അങ്ങനെ തോന്നുന്നില്ല. കാരണം അവർക്ക് ചിലപ്പോ ഈ അഭി പറഞ്ഞ പോലെ ചിലപ്പോ മുടി ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പ്രത്യേകിച്ച് ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടും. അപ്പൊ ഞാൻ ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ തന്നെ പറഞ്ഞു, ഈ ഷോർട്ട് കട്ട് ഒക്കെ ചെയ്ത് ഒരു സാരി കൊടുത്തു വന്ന പ്രത്യേക ഭംഗിയാണ്.
2: അങ്ങനെ
3: ചിലപ്പോ മുടി വളർത്തിയ കുട്ടിയാണെന്ന് പറഞ്ഞ ആ മുല്ലപ്പൂം വെച്ചും ആ അമ്പലത്തിൽ പോണ സീനും, അതേപോലെ ആൺകുട്ടികളുടെ ആ ഒരു രീതിയിൽ എടുത്താൽ തന്നെ മുടി വളർത്തവര് പ്രത്യേകിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
2: അതെ അതെ അതെ അതെ, അല്ല, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തല്ലേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ. നമ്മുടെ കോൺഫിഡൻസിന് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ മുടി വളർത്തുന്നത് കൊണ്ട് പ്രശ്നം.
3: പക്ഷെ നമ്മള് എന്താ പറയാ, ഒരു വ്യക്തിന് ഈ മുടി വളർത്തി കൊണ്ട് മാത്രം മോശമായ രീതിയിൽ ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പല ആളുകളും ചിലപ്പോ നമ്മള് പുതിയതായി ഒരാളെ കാണുമ്പോൾ മുടി വളർത്തി ചിലപ്പോ അഭിപ്രായം മൂലം മുഖം അടക്കം കാണാത്ത പോലെ ആകുമ്പോ നമ്മൾ അദ്ദേഹത്തിന് നെഗറ്റീവായിട്ടായിരിക്കും ഒരിക്കലും ചിന്തിക്കുന്നത്. ഒരു ടെറർ ലുക്കും ഒരു ഭയങ്കരമായി നമ്മൾ അദ്ദേഹത്തിന് ഒരു വിലയിടും. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അദ്ദേഹം.
2: ബാലൻ, ഇങ്ങനെയുള്ള കമന്റ്സ് കേട്ടിട്ടുണ്ടോ മുടി വളർത്തിയതിന്റെ പേരിലോ അല്ലെങ്കിൽ അപ്പിയറൻസിന്റെ പേരിലോ?
3: കേൾക്കാറുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ചെറുപ്പത്തില് മുടി ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ എന്റെ അമ്മയൊക്കെ എന്നെ വെട്ടാൻ വെക്കും.
2: ഓക്കെ,
3: കടയിൽ കൊണ്ടുപോയിട്ട് മുടി വെട്ടിക്കായിരിക്കും ചെറുപ്പം മുതലേ. ആ ഒരു കാലഘട്ടം മുതലേ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഈ ജനറേഷനിലൊക്കെ പല മാറ്റങ്ങളും വന്നിട്ട് കണ്ടില്ല. ഇപ്പൊ ഒരു അവകാശം വന്നപ്പോ അത് അവകാശമായിട്ട് കൊടുക്കുകയും ചെയ്തു. അതൊരു വലിയ കാര്യം തന്നെയല്ലേ?
2: ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമത്തിലേക്ക് എത്തിയത് എന്നുള്ളത്, ഈ തലമുടി വളർത്തുന്ന ആൺകുട്ടികളെ സ്കൂൾ അധികൃതർ കുറ്റവാളികളെ പോലെ ട്രീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു പരാതി ചെന്നതുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പോ അതിന് ഓരോ വിഷയവും സംഭവിക്കാനായിട്ട് ഓരോരോ കാരണങ്ങളുണ്ടല്ലോ. അപ്പൊ എന്തായാലും ബാല, ഇന്നത്തെ വിഷസ് പറയാം. ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
3: ഈ ന്യൂസ് കേട്ട എല്ലാവരും ചിലപ്പോ ഹാപ്പി ആയിരിക്കും.
2: അതെയോ?
3: കുറച്ച് കുട്ടികട്ടെ, അപ്പൊ അവർക്കൊക്കെ നല്ലൊരു ദിവസം ആയിക്കോട്ടെ. അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും അബിക്ക് സ്പെഷ്യൽ ആയിട്ട് നല്ലൊരു ഡേ.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. നല്ലൊരു സാറ്റർഡേ ആൻഡ് വീക്കെൻഡ് ഞാൻ വിഷ് ചെയ്യുന്നു. ബാലനാണ് നമ്മളെ വിളിച്ചത്. ഇപ്പൊ ബാലൻ പറഞ്ഞൊരു കാര്യം, അങ്ങനെയൊന്നും അതൊരു പ്രശ്നമേ അല്ല എന്നാ പറഞ്ഞത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുടി വളർത്താം, അല്ലെ, മുടി വളർത്താതിരിക്കാം. നമ്മൾ അങ്ങനെ നോക്കിയിട്ട് മുടി വളർത്തുന്ന ഒരാള് അല്ലെങ്കിൽ വളർത്തിയ ആൺകുട്ടി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്വഭാവങ്ങളുള്ള ആളാണ്. മുടി വെട്ടിയ പെൺകുട്ടീനെയും നെഗറ്റീവായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് ബാലൻ പറഞ്ഞത്. ഇനിയിപ്പോഴുണ്ടല്ലോ നമ്മുടെ പത്രങ്ങളിലും അതുപോലെ ന്യൂസിലും ഒക്കെ തിളങ്ങി നിൽക്കാൻ പോകുന്ന, നമ്മൾ ഇനി കൂടെ കൂടെ കേൾക്കാനായിട്ട് പോകുന്ന ഒരു പേരാണിക്കും ആയിച്ചി നഗോയ. എന്താണ് സംഗതി എന്ന് മനസ്സിലായോ? ആയിച്ചി നഗോയ എന്നുള്ളതാണ് സംഭവം. എന്താണ് സംഗതി എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചേക്ക് 8281509000 എന്ന നമ്പറിലേക്ക്.

0: ആൺകുട്ടികൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം മുടി വളർത്താം, അതിന്റെ കാര്യത്തിൽ വിവേചനം ഒന്നും പാടില്ല എന്നാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്ന കാര്യം. അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കാൻ എന്റെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: നമസ്കാരമുണ്ട്,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: പ്രജിത്ത്.
0: അപ്പൊ പ്രജിത്ത് പറയൂ, പെൺകുട്ടികൾക്ക് മുടി നീട്ടി വളർത്താമെങ്കിൽ ആൺകുട്ടികൾക്കും വളർത്തിക്കൂടെ എന്നാണ് ആൺകുട്ടികൾ ചോദിക്കുന്നത്.
1: തീർച്ചയായിട്ടും ഇതിനകത്തെ എനിക്ക് കേട്ടപ്പോ കോമഡി ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാല്, ബാലാവകാശ കമ്മീഷൻ, കാരണം അവകാശങ്ങൾ, റൈറ്റ്സ് എപ്പോഴാ ഈ പറഞ്ഞ റൈറ്റ്സ് ആയിട്ട് പോരാടിയിട്ടൊക്കെ എടുക്കുന്ന വെച്ചാല്, ഒരു കാര്യം അവരുടെ അവകാശമാണ്, അല്ലെങ്കിൽ അവർക്ക് സോഷ്യലായിട്ട് ഈ ചർമ്മമൊക്കെ ചെയ്യാം. പക്ഷെ മറ്റുള്ളവർ അതിനെ നെഗറ്റീവായിട്ട് കാണുമ്പോഴാണ് അത് ഈ തരത്തിലൂടെ പോയി ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ട് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാതെ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാള് മുടി വളർത്തി അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തുകൊണ്ട് യാതൊരു തെറ്റില്ല. ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ വരുന്ന എല്ലാ സാധനങ്ങളും എങ്ങനെ വേണമെങ്കിലും വളർത്താം, എങ്ങനെ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. മസിലാണെങ്കിൽ മസിൽ വളർത്താം, മുടിയാണെങ്കിൽ മുടി വളർത്താം. നഖം വളർത്തിയിട്ട് വേൾഡ് റെക്കോർഡ് അല്ലെങ്കിൽ ഗിന്നസ് ബുക്കിലൊക്കെ കയറിയ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ.
0: അപ്പം
1: ഇതൊന്നും നമ്മള് ഈ പറഞ്ഞ എന്താ പറയാ, ഒരു റൈറ്റ്സിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വസ്തുതയല്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം പിന്നെ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യൻ കൾച്ചറിൽ മാത്രം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ തന്നെ ഉള്ളൂ, മുടി വളർത്തിയാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുക അവരില്. അവൻ മറ്റേ സംഭവമാണ് പറയും, ഈ മറ്റേ സംഭവം എന്ന് പറഞ്ഞാൽ എന്തുവാവാം, അതായത് തെറ്റായിട്ടുള്ളൊരു എന്താ പറയാ, ഒരു ഐഡന്റിറ്റി ആണ് ഈ മുടിക്ക് ജനങ്ങൾ പൊതുവെ കൊടുക്കുന്നത്. അത് മാറണം, അത് ചിന്താഗതി മാറണം. പിന്നെ MS ധോണി മുടി വളർത്തിയിട്ടാണ് ആദ്യമൊക്കെ കളിച്ചത്, നമ്മളങ്ങനെ അയാളെ നെഗറ്റീവ് പറഞ്ഞില്ലല്ലോ.
0: അതെ, തീർച്ചയായിട്ടും.
1: മമ്മൂട്ടി സിനിമകളിലൊക്കെ മുടിയൊക്കെ വളർത്തിയിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്, മോഹൻലാൽ മുടി വെച്ചാലോ അഭിനയിക്കുന്നുണ്ട്, അവരൊന്നും നമ്മൾ നെഗറ്റീവ് പറഞ്ഞില്ല. ആ കാലയളവിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വേറൊരാള് മുടി വളർത്തിയാല് ഇത്രത്തോളം നെഗറ്റീവ് പറയേണ്ടതോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
0: അടിപൊളി അഭിപ്രായമാണ്. അപ്പൊ പ്രജിത്ത്, ഇന്നത്തെ വിഷസ് കൂടെ പറയൂ, ആർക്കാ വിഷസ്?
1: എല്ലാവർക്കും, ഈ മുടി നീട്ടി വളർത്തിയുള്ള എല്ലാവർക്കും എന്റെ നല്ലൊരു വിഷസ്. ഇനിയും വളർത്തട്ടെ, നല്ല രീതിയിൽ വെട്ടി വെക്കുക. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഈ മുടി വളർത്തിയാൽ അതിനകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അതിപ്പോ ഈ പറഞ്ഞ ഫോറത്തിന് പറയാൻ പറ്റില്ലെങ്കിലും അത് അറിയാം, വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം, വളർത്തിയിട്ട് കൊണ്ടു നടത്തുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ വളർത്താറില്ല അല്ല, പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഷാംപൂ വേണം, അല്ലെങ്കിൽ കണ്ടീഷണർ വേണം, ബാക്കിയുള്ള കാര്യങ്ങൾ വേണം, അപ്പൊ അത് സ്ട്രെയിറ്റനിങ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ മുടിക്ക് വേണ്ടിട്ട് ഒരുപാട് പാർലറുകളും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് നല്ല രീതിയിലാവുക, അടിപൊളിയാവട്ടുണ്ട്, അത്രയുള്ളൂ. ബാലാവകാശ കമ്മീഷൻ ഒക്കെ പോസിറ്റീവ് ആവട്ടുണ്ട്.
0: അപ്പൊ നല്ലൊരു ദിവസം. ഞാനും വിഷീണുമാണ്, പ്രജിത്താണ് നമ്മളെ വിളിച്ചത്. അപ്പൊ പ്രജിത്ത് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു റൈറ്റാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നത് തന്നെ ആ പ്രജിത്ത് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള നെഗറ്റീവ് കമന്റ്സ് സൊസൈറ്റിയിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടാണല്ലോ ബാലാവകാശ കമ്മീഷൻ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത് ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ അത് അവർക്ക് ഇഷ്ടമാണ്, അത് അവർക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്, മുടി നീട്ടി വളർത്തിക്കഴിഞ്ഞാൽ അത് സൂപ്പറാണ് എന്ന് വിശ്വസിക്കുന്നവർ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യും. നല്ല രീതിയിൽ വൃത്തിയായിട്ട് വെക്കാനുള്ള ബാധ്യതയും ഓരോരുത്തർക്കുണ്ട്, ഓരോ ഇൻഡിവിജ്വലിനും ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഐച്ചി നഗോയ എന്ന പേര്. ഇനി നമ്മൾ പത്രങ്ങളിലും അതുപോലെ ടെലിവിഷൻ ചാനൽസിലും ഒക്കെ ഈ ഒരു പേര് ഉറക്കെ ഉറക്കെ കേൾക്കും. കാരണം ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസ്, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്പോർട്ടിംഗ് സെലിബ്രേഷൻ നടക്കാനായിട്ട് പോകുന്നത് ജപ്പാനിലെ ഐച്ചി നഗോയ എന്ന സ്ഥലത്താണ്. അപ്പോ ഇപ്രാവശ്യം ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാട് അത്ലറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 20th ഏഷ്യൻ ഗെയിംസ് ആണ് നടക്കാനായിട്ട് പോകുന്നത്. September 19, അതായത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഈ ഗെയിംസ് ഒക്കെ. September 19 സ്റ്റാർട്ട് ചെയ്ത് October 4 വരെ നീണ്ടു നിൽക്കുന്ന, ഏഷ്യ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സ്പോർട്ടിംഗ് സെലിബ്രേഷൻ. പുതിയ ചാമ്പ്യന്മാരുടെ ബർത്ത് ഒക്കെ നമുക്കിനി കാണാനായിട്ട് പറ്റും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ക്വാളിഫിക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പൊ ചില ഗെയിംസിൽ, സാധാരണ ഈ ഏഷ്യൻ ഗെയിംസിൽ 43 മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്രാവശ്യം 6 പുതിയ മത്സരങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് 500 അത്ലറ്റ്സ്, 1000 പിന്നെ ഡെലിഗേറ്റ്സ്, അങ്ങനെ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വലിയ സ്പോർട്ടിംഗ് മാമാങ്കമാണ് October 4 വരെ ജപ്പാനിലെ ഐച്ചി നഗോയ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നടക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഓപ്പണിംഗ് സെറമണിയില് നമ്മുടെ ഇന്ത്യയുടെ ഫ്ളാഗ് ബിയറേഴ്സ് ആയിട്ടുള്ളത് മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറുമാണ് നമുക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള താരങ്ങൾ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ന്യൂസിലൊക്കെ നിറഞ്ഞു കേൾക്കാൻ പറ്റും ഐചി നഗോയ എന്ന് പറയുന്ന പേര്, ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന ആ ഒരു സ്ഥലം. ഇനി ചാമ്പ്യന്മാരുടെ കഥകളായിരിക്കും, എത്ര മെഡൽസ് നേടി, എത്ര പോരാട്ടങ്ങൾ നടന്നു, എത്ര മത്സരങ്ങൾ നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നിറഞ്ഞു നിൽക്കാനായിട്ട് പോകുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: 2026 നേപ്പാളില് സ്കൂളുകളിൽ കുട്ടികളുടെ മുടി നിർബന്ധിച്ച് വെട്ടുന്നത് വിലക്കിക്കൊണ്ടിട്ടുള്ള ഒരു നിയമം വന്നിരുന്നു. നിർബന്ധിച്ചു കഴിഞ്ഞാൽ 50,000 രൂപ വരെ പിഴയും 1 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു ശിക്ഷയാക്കി, അത് ഒരു നിയമമാക്കി അത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല പല സ്ഥലങ്ങളില് തലമുടി വളർത്തുന്നതിന്റെ പേരില് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോ ഇങ്ങനെ ഒരു നിയമത്തിലേക്ക് ബാലാവകാശ കമ്മീഷൻ എത്താനുണ്ടായ കാരണം, മുടി നീട്ടിയ ആൺകുട്ടികളെ കുറ്റവാളികളെ പോലെ പല സ്കൂളുകൾ കാണുന്നു, സ്കൂൾ അധികൃതർ കാണുന്നു, സൊസൈറ്റി കാണുന്നു, ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ ചെന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. തലമുടി നീട്ടി വളർത്താം, അവിടെ ജെൻഡർ ഒരു ഇഷ്യൂ അല്ല, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ സ്വാതന്ത്ര്യമുള്ളൊരു കാര്യമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഷാറൂഖ് ഖാൻ ഇല്ലേ, ഷാറൂഖ് ഖാൻ സ്കൂൾ കാലത്ത് നീണ്ട മുടിയുടെ പേരിൽ പലതവണ ശിക്ഷ കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. അസംബ്ലിയിലൊക്കെ വിളിച്ചു വരുത്തിയിട്ട് മുടി വെട്ടാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്രിക്കറ്ററായിട്ടുള്ള ഇശാന്ത് ശർമ്മനെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആള് ക്രിക്കറ്റിൽ വന്നതിന് മുന്നേ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ആൾക്ക് നീണ്ട മുടിയോടായിരുന്നു ഇഷ്ടം. പക്ഷേ വൈസ് പ്രിൻസിപ്പൽ മുടിയിൽ പിടിച്ച് അസംബ്ലിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി, ഒരുപാട് അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഈ മുടിയുടെ പേരിലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും മുടി ഇഷ്ടമാണ്. ഈ മുടിക്ക് ഡ്രസ് കോഡ് വേണോ, ഈ മുടി വെട്ടിയാൽ അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തുന്നവർക്ക് അച്ചടക്കം ഇല്ലേ, മുടി വെട്ടിക്കഴിഞ്ഞാൽ അച്ചടക്കം വരുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ആലോചിക്കേണ്ട

കാലം സ്കൂളിൽ മാത്രമല്ല കോളേജസിലും ഇപ്പൊ ജോലി സ്ഥലങ്ങളിലും ഒക്കെ ഈ മുടിയുടെ നീളത്തിലും സ്റ്റൈലിലും ഒക്കെ നിയന്ത്രണങ്ങൾ ഉണ്ട് പല സ്ഥലത്തും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള നിയമങ്ങളുള്ള സ്ഥലങ്ങളിൽ. പക്ഷെ അത് മുടി വെട്ടിയത് കൊണ്ട് അച്ചടക്കം വരുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയർ, അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, അവർ പഠിക്കുന്നുണ്ടോ, അവരുടെ ടാലൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ മനുഷ്യന്മാരെ ആരെയും ലുക്ക് കൊണ്ടും അപ്പിയറൻസ് കൊണ്ടും ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ എല്ലാവരിലും വേണ്ട ഒരു ക്വാളിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജസിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കൊഴിഞ്ഞാമ്പാറ ഷൈഫുദ്ദീൻ അവരുടെ മകൻ ആഷിക്കിന് 1000 ജന്മദിനാശംസകൾ. സെൽവരാജേട്ടന്റെ മെസ്സേജാണ്. അപ്പോൾ സെൽവരാജേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ, ആഷിക്കിന് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഷാന്താണ്. നിഷാന്ത് ചിഞ്ചുവിൻ്റെ ഒരു ഹെയർ കട്ടിൻ്റെ ഒരു ഫോട്ടോ ആണ് അയച്ചു തന്നിരിക്കുന്നത്. ഈ ഫോട്ടോ ഒക്കെ ഞാൻ എങ്ങനെയാണ് വായിക്കുക? ചിഞ്ചു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൻ്റെ ഹെയർ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട് ഫോട്ടോ. എന്തായാലും ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. നിഷാന്തിൻ്റെ ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മണിമേഖല ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷൈഫുദ്ദീൻ ചേട്ടൻ്റെ മോൻ ആഷിക്കിന് ബർത്ത്ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്, ഓക്കെ, മണിമേഖല ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. പ്രേമമ്മയുടെ മെസ്സേജ് ഉണ്ട്. അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു, സ്നേഹത്തോടെ പ്രേമമ്മ. പ്രേമമ്മയ്ക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. സ്വയം അകന്നിട്ട് നീ എന്തേ അകന്നതെന്ന് ചോദിക്കുന്നവരാകരുത്. സൗഹൃദം അകലാൻ തുടങ്ങുന്നവരെ അടുപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നവരാകണം സൗഹൃദത്തിലുള്ളവർ. ഇന്ന് 37 ജന്മദിനം ആഘോഷിക്കുന്ന കൊഴിഞ്ഞാമ്പാറ ഷൈഫുദ്ദീൻ ചേട്ടന്റെ മകൻ ആഷിക്കിന് ജന്മദിന ആശംസകൾ നേരുന്നു. മറ്റ് ജന്മദിന, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും സ്വപ്നക്കൂടിലെ കൂട്ടുകാർക്കും മറ്റെല്ലാ ഫ്രണ്ട്സിനും ഗുഡ് ഡേ വിഷസ് കൂടെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം. ഓക്കെ, അപ്പൊ മുഹമ്മദ് ഇക്കയ്ക്കും ഒരു സൂപ്പർ സാറ്റർഡേ വിഷയണു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഭിരാമി, ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷൈഫുദ്ദീൻ ചേട്ടന്റെ മകൻ ആസിഫിന് 1000 ബർത്ത്ഡേ വിഷസ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ. സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും ആശംസകൾ. കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. അപ്പൊ അതുപോലൊരു വണ്ടർഫുൾ സാറ്റർഡേ ഞാനും വിഷയാണ്. അടുത്ത മെസ്സേജ്, ശില്പ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷൈഫുദ്ദീൻ ചേട്ടന്റെ മകൻ ആഷിക്കിന് ജന്മദിനാശംസകൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ വിഷ് ചെയ്യുന്നു. ശില്പിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കൊഴിഞ്ഞാമ്പാറ ഷൈഫുദ്ദീൻ അണ്ണന്റെ മകൻ ആഷിക്കിന് എന്റെയും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. സ്നേഹത്തോടെ പുതുനഗരത്തു നിന്നും ശിവൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ശിവൻ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ. എന്റെ പ്രിയപ്പെട്ട അഹല്യ എഫ്എമ്മിനും അഭിരാമിക്കും നല്ലൊരു നമസ്കാരം. ആദ്യം നേരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊഴിഞ്ഞാമ്പാറയിൽ നിന്നുള്ള പ്രിയ റേഡിയോ സുഹൃത്ത്, ഷൈഫുദ്ദീൻ ചേട്ടന്റെ മകൻ ആഷിക്കിന്റെ ജന്മദിനമാണിന്ന്. മോൻ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പേരിലും പ്രിയ അഹല്യയുടെ പേരിലും ഹൃദയപൂർവ്വം അറിയിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് ജയങ്കർ സലിത ശ്രീനന്ദ ഫ്രം ഫോർട്ട് കൊച്ചി. ഓക്കെ, അപ്പൊ ജയങ്കർ ചേട്ടനും ഫാമിലിക്കും ഒരു കിട്ടിലൻ ദിവസമാവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ത്രിമൂർത്തീസാണ്. ഹായ് അഭിരാമി, ത്രിമൂർത്തീസിന്റെ പുലർക്കാല വന്ദനം. പ്രിയ റേഡിയോ സുഹൃത്ത്, കൊഴിഞ്ഞാമ്പാറ ഷൈഫുദ്ദീൻ ചേട്ടന്റെ ഇളയ മകൻ ആഷിക്കിന്റെ ജന്മദിനാണിന്ന്. ആഷിക്കിന് 1000 ജന്മദിനാശംസകൾ. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിന്റെയും സൗഹൃദവാണിയുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഇന്ന് ജന്മദിനങ്ങൾ, വിവാഹ വാർഷികങ്ങൾ, മറ്റ് വിശേഷങ്ങളൊക്കെ ആഘോഷിക്കുന്നവർക്കൊക്കെ സ്നേഹത്തോടെ ആശംസകൾ. കൂടാതെ ഷൈഫുദ്ദീൻ ചേട്ടനും ബാലൻ ചേട്ടനും കൃഷ്ണൻ ചേട്ടനും മാധവൻ ചേട്ടനും സത്യഭാമ ചേച്ചിക്കൊക്കെ നല്ല ദിവസത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും റേഡിയോയുടെ അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഓൾ കേരള റേഡിയോ ലിസണേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പായ സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് അനിൽ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ത്രിമൂർത്തീസിനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. നമസ്കാരം അബിക്കുട്ടി, കാലം മാറുന്നു, കോലം മാറുന്നു, മുടി വളർത്തുന്നതാണ് സൗന്ദര്യ ഘടകം എന്ന് വിചാരിക്കുന്നവർക്ക് അതാകാം. സ്ത്രീകൾ മുടി ബോബ് ചെയ്ത് നടക്കുന്നില്ലേ? ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. ആരുടെയും ആഗ്രഹങ്ങളെ നശിപ്പിക്കാൻ എന്തായാലും താല്പര്യമില്ല. മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് വൃത്തികെട്ട് നടക്കാതിരുന്നാൽ മാത്രം മതി. മുടി വൃത്തിയായും സുരക്ഷിതമായും സംരക്ഷിക്കുക. അടുത്തിരിക്കുന്നവർക്കും വീട്ടുകാർക്കും ഉപദ്രവമാകാതിരിക്കുക. അത്രമാത്രം. ഫാഷൻ സങ്കല്പം വസ്ത്രധാരണത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷൈഫുദ്ദീൻ ചേട്ടന്റെ മോന്. ബർത്ത്ഡേ വിഷസ്, ഒപ്പം എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിക്കുന്നു. അതാണ് അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തിയിട്ടുണ്ടോ, മുടി ഷോർട്ട് ഹെയർ ആണോ എന്നുള്ളതല്ല, നമ്മൾ ഡിസിപ്ലിൻഡ് ആണോ, നമുക്കൊരു ക്യാരക്ടർ ഉണ്ടോ, അതായിരിക്കണം നമ്മൾ അല്ലെ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് അല്ലേ. അല്ലാതെ മുടി നീട്ടി വളർത്തിയിരിക്കുന്നോണ്ട് അങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തിയതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള സില്ലി ഇഷ്യൂസിന് ഉണ്ടാക്കരുത് എന്നുകൂടെ ഉണ്ട് ആ ഒരു മെസ്സേജിൽ.
അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാന്തി സുമേഷ് ആണ്. ഗുഡ് മോർണിംഗ് അബി, ബാലാവകാശ

കമ്മീഷന്റെ ഈ ഉത്തരവ് ജെൻസികൾക്ക് ഏറെ സ്വാഗതാർഹമായിരിക്കും. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ മുടി ഷാംപൂ ചെയ്താൽ തന്നെ ടീച്ചേഴ്സ് വഴക്കു പറയായിരുന്നു. മുടി പറന്ന് കണ്ണിൽ പെടുന്നതും അത് മാറ്റുന്നതും ടീച്ചേഴ്സിന് കണ്ട് മതിയായിട്ടാണ് അങ്ങനെ അവർ പറയുന്നത്. ഒരു യൂണിഫോം ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നീറ്റ്നെസ്സോടുകൂടി പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതൊരാളെയും ഒന്നിൻ്റെ പേരിലും ജഡ്ജ് ചെയ്യാതിരിക്കുക. ഷൈഫുദ്ദീൻ ചേട്ടൻ്റെ മോൻ ആഷിക്കിന് പിറന്നാൾ ആശംസകൾ. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. കലഡോസ്കോപ്പ് ഉഷാറായി വരുന്നുണ്ട്, പാട്ടുകളും സൂപ്പർ എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. ശാന്തി ചേച്ചിയുടെ ആ ഒരു മെസ്സേജിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റ് ആണ്, ഏതൊരാളെയും ഏത് മനുഷ്യനെ ആണെങ്കിലും ലുക്കിന്റെ പേരിലോ ഹെയറിന്റെ പേരിലോ അപ്പിയറൻസിന്റെ പേരിലോ ഒന്നിന്റെ പേരിലും നമ്മൾ ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ അശ്വതി അയച്ചിട്ടുള്ള മെസ്സേജാണ് എറണാകുളത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് അബി, എന്റെ ഒരു അഭിപ്രായത്തിൽ ആൺകുട്ടികൾ മുടി വളർത്താതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോഴുള്ള ജനറേഷൻ നമ്മളെ പോലെ അല്ല ഓരോന്നും നോക്കിക്കാണുന്നത്. അവർക്ക് അതെന്തോ വലിയ കാര്യം പോലെയാണ് തോന്നുന്നത്. സ്കൂളിൽ തന്നെ നോക്കിയാൽ ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് മുടി കട്ട് ചെയ്ത് പ്രോപ്പറായി വരിക എന്നത്. ഈ ഓർഡർ വരുന്നതിന് മുൻപ് തന്നെ ഓരോരുത്തർക്കും തോന്നിയ ഹെയർ സ്റ്റൈലാണ്. ഇനി മുതൽ അത് ക്ലാസ് ടൈമിൽ പോലും അവർക്ക് അതിലാവും കോൺസെൻട്രേഷൻ. കുറച്ച് കാര്യങ്ങളിൽ എല്ലാം പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ കുറച്ച് ഡിഫറൻറ്റ് ആവുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടാവും. സ്കൂൾ കോളേജ് ലൈഫ് കഴിഞ്ഞ ശേഷം വളർത്തുന്നതിൽ എതിർപ്പില്ല എന്ന് എൻ്റെ മാത്രം അഭിപ്രായം എന്ന് പറഞ്ഞിട്ടാണ് അശ്വതി എറണാകുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അശ്വതി ഒരു ടീച്ചറായതുകൊണ്ട് തന്നെ ആ ഒരു വീക്ഷണകോണിൽ നിന്നാണ് അശ്വതി കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും അശ്വതിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം, രാജൻ, നിമ്മി, സായുജ സമൻവൈ ഫ്രം ഹൈദരാബാദ് ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ രാജൻ, നിമ്മി, സായുജ സമൻവൈ ഒരു ബിഗ് ഹൈ ആൻഡ് ഹാപ്പി സാറ്റർഡേ വിഷസ് അറിയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്ദിര ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഭികുട്ട, ഇനി മുതൽ ആൺകുട്ടികളും മുടി നീട്ടി വളർത്തട്ടെ. പെൺകുട്ടികൾ നീളമുള്ള മുടി വെട്ടി നീളം കുറയ്ക്കുന്നു. അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ചില ആൺകുട്ടികൾ മുടി വളർത്തിയത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ ആൺകുട്ടികളും മുടി നീട്ടി വളർത്താൻ തുടങ്ങിയാൽ ബാർബർ ഷോപ്പ് നടത്തുന്ന ആളുകൾ പട്ടിണിയാവുമല്ലോ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷൈഫുദ്ദീൻ ചേട്ടൻ്റെ മകൻ ആഷിക്കിന് ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കുടുംബത്തിലെ എല്ലാവർക്കും സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ഇന്ദിര പെരുവമ്പ്. ഓക്കെ, ഇന്ദിര ചേച്ചിയുടെ മെസ്സേജാണ്. ഇന്ദിര ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന വിഷയമാണ്. അടുത്ത മെസ്സേജ്, ശുഭദിനം അബി, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു, പാട്ടുകളും പൊളി, എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആവട്ടെ എന്നുകൂടെ മെസ്സേജിലുണ്ട്. ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കവിത ചേച്ചിയാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ മുടി നീട്ടി വളർത്തുന്നതും മറ്റും. പിന്നെ സിനിമയിൽ ഈ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വൈബ് കിട്ടാൻ പലപ്പോഴും മുടി വളർത്തി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ കരുതുന്നത് എന്നുള്ള രീതിയിലാണ് കവിത ചേച്ചി പറയുന്നത് അല്ലേ. നമ്മൾ എന്ത് തന്നെയാണെങ്കിലും മുടി നീട്ടി വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ മോശമാണോ അല്ലെങ്കിൽ മുടി വെട്ടിയത് കൊണ്ട് ആ പെൺകുട്ടി മോശമാണ് എന്നുള്ള രീതിയിലുള്ള ജഡ്ജ്മെന്റ്സ് ആണ് നമ്മൾ അവസാനിക്കുന്നത് അല്ലേ. ഒരു കുട്ടിയുടെ മുടി എത്ര നീളമുണ്ടെന്ന് നോക്കുന്നതിനേക്കാൾ ആ കുട്ടി എന്തൊക്കെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്നു എന്ന കാര്യങ്ങളല്ലേ നമ്മൾ നോക്കേണ്ടത്. മുടി ഷോർട്ട് ആണോ ലോങ് ആണോ എന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് അവരുടെ കോൺഫിഡൻസും മറ്റുള്ള ആളുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ണിലേക്ക് വീഴുന്ന തരത്തിൽ മുടി വളർത്തുക, അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് ഈ മുടിയുടെ പേരിൽ അലമ്പുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. കവിത ചേച്ചിക്ക് ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് വിഷയതുകൊണ്ട് അടുത്ത മെസ്സേജ്, ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്, ഷൈഫുദ്ദീൻ ചേട്ടൻ്റെ മോന് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഷക്കീല ചേച്ചിയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഷക്കീല ചേച്ചിക്കും ഒരു കിഡിലിൻ ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ് നദീർത്തയുടെ മെസ്സേജാണ്. അഭിമോളെ, ഷൈഫുദ്ദീൻ ചേട്ടൻ്റെ മോൻ ആഷിക്കിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പ്രാർത്ഥനയോടെ നേരുന്നു. അഭിമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ ഫ്രണ്ട്സിനും സ്നേഹാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് നദീർ ചേച്ചിയുടെ മെസ്സേജ്. നദീറ ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. ആർക്കും ഒരു കിഡിലൻ വീക്കെൻഡ് വിഷയതുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: ആൻഡ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 90975.
3: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് നിയമവും നിയമവശവും പങ്കുവെക്കാൻ കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർജെ അഹല്യ. ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നിയമവും നിയമവശവും എന്തിനെ കുറിച്ചാണ് നോക്കുകയാണെങ്കിൽ, കുറച്ച് ട്രാഫിക് നിയമങ്ങളും ഒപ്പം തന്നെ ഡ്രൈവർമാരുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ. നമ്മളിൽ പലരും ദിവസവും വാഹനവുമായിട്ട് റോഡിലിറങ്ങുന്നവരാണ് അല്ലേ. യാത്രക്കിടെ ട്രാഫിക് പോലീസ് വാഹനം തടഞ്ഞ് ലൈസൻസും RC ഒക്കെ ചോദിക്കുന്ന സമയത്ത് പലർക്കും പേടി തോന്നാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഫിസിക്കലായിട്ട് ഇത്തരം ഡോക്യുമെന്റ്സ് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട് കേട്ടോ. ഈ ഒറിജിനൽ പേപ്പർ മാത്രം കയ്യിൽ ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധമൊന്നും ഇപ്പം ഇല്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിജി ലോക്കർ അല്ലെങ്കിൽ M Parivahan ആപ്പിൽ ലഭിക്കുന്ന വാലിഡ് ഇലക്ട്രോണിക് ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ RC തുടങ്ങിയ രേഖകൾ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇൻഷുറൻസ് വിവരങ്ങളും ബന്ധപ്പെട്ട ഡിജിറ്റൽ സംവിധാനങ്ങളിൽ ലഭ്യമാണെങ്കിൽ ഫിസിക്കൽ കോപ്പി നിർബന്ധമല്ലെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ മൊബൈൽ, വാട്സപ്പ് ഫോട്ടോ അല്ലെങ്കിൽ ഗാലറി ഫോട്ടോ മാത്രം സൂക്ഷിക്കുന്നതിനെ ആശ്രയിക്കാതെ നിങ്ങൾ എന്തു വേണം? ഔദ്യോഗിക ഡിജി ലോക്കർ അല്ലെങ്കിൽ M Parivahan ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ പോലീസ് രേഖകൾ ആവശ്യപ്പെട്ടാൽ വാലിഡ് ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ, രേഖകൾ ഇല്ലാത്തതിനുള്ള നടപടിയും ട്രാഫിക് വയലേഷനുള്ള ഫൈനും രണ്ടും ഒരേ കാര്യമല്ല, അതുകൂടി മനസ്സിലാക്കണം. ഓരോ സാഹചര്യത്തിനും ബാധകമായ നിയമവും നടപടിയും വ്യത്യസ്തമായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ രേഖകൾ അപ്ഡേറ്റായി സൂക്ഷിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ കൈവശം വെക്കാനും മറന്നുപോകാതിരിക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ട്രാഫിക് നിയമ ലംഘനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ കുറച്ച് പിഴ കാര്യങ്ങളെ കുറിച്ചും കേൾക്കാനായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പോവാം. ലോ പോയിന്റ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. Keep on listening, Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: your rights.
1: യെസ്, ലോ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഓൺ യുവർ അഖിൽ എഫ് എം 90.4 വിത്ത് മീ ആർ ജി അഖില. ഇനി ലോ പോയിന്റിൽ നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു കാര്യം, സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ചില ട്രാഫിക് വയലേഷൻസിനെ കുറിച്ചാണ് കേട്ടോ. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചാൽ 1000 രൂപ വരെ പിഴ കിട്ടും. ലൈസൻസുമായി ബന്ധപ്പെട്ട അധിക നടപടിയും ഉണ്ടാകും. ഇനി സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിലോ 1000 രൂപ വരെ പിഴയുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുകയാണെങ്കിൽ 5000 രൂപ വരെ പിഴ എന്നതാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ പ്രധാന പെനാൽറ്റി. ഇനി അനുവദനീയമായ വേഗതയിൽ കൂടുതൽ വേഗത്തിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ വാഹനത്തിന്റെ കാറ്റഗറി അനുസരിച്ച് പിഴ വ്യത്യാസപ്പെടാവുന്നതാണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് 1000 എന്ന പെനാൽറ്റി കേന്ദ്ര നിയമത്തിലെ പ്രധാന ഒരു വ്യവസ്ഥ കൂടിയാണ്. ഇനി ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വയലേഷനാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കാമോ? ഓടിക്കാൻ പാടില്ല അല്ലേ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ആദ്യ കുറ്റത്തിൽ 10000 രൂപ വരെ പിഴയും തടവും ലഭിക്കാം. ആവർത്തിച്ചാൽ കൂടുതൽ കർശനമായ ശിക്ഷയുണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പിഴ എത്രയാണെന്ന് മാത്രം ഓർക്കുന്നതിന് പകരം ഈ പരിപാടികൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഹെൽമെറ്റ് ധരിക്കണം, സീറ്റ് ബെൽറ്റ് ഇടണം, സ്പീഡ് ലിമിറ്റ് പാലിക്കാം, മദ്യപിച്ച വാഹനം ഓടിക്കാതിരിക്കാം കേട്ടോ. ഇതൊക്കെയാണ് ഏറ്റവും നല്ല സുരക്ഷിതമായ വഴികൾ. അപ്പോൾ പെനാൽറ്റി എത്രയാണെന്ന് നോക്കുന്നതിന് പകരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും ജീവനും തന്നെയാണ് ഏറ്റവും നല്ലത്.

0: Know Your Rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് കൂടെ എൻ്റെ ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. പോലീസ് വാഹനം തടഞ്ഞാൽ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം? ട്രാഫിക് പോലീസ് വാഹനം തടഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ശാന്തമായിട്ടൊന്ന് സഹകരിക്കുക, അത് തന്നെയാണ് കേട്ടോ. അധികൃതർ ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യമായിട്ട് കാണിക്കുക. വയലേഷൻ ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന് ചലാൻ നൽകാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇനി ചില കോമ്പൗണ്ടബിൾ ഒഫൻസിൽ നിയമപ്രകാരം സ്പോട്ട് പേയ്മെന്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ ട്രാഫിക് ഉദ്യോഗസ്ഥരും എല്ലാ തരത്തിലുള്ള ഫൈനും സ്പോട്ടിൽ തന്നെ ഈടാക്കാൻ കഴിയുമെന്ന് പറയാനായിട്ടും സാധിക്കില്ല. ഏത് ഉദ്യോഗസ്ഥന് ഏത് ഒഫൻസ് കോമ്പൗണ്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നത് ബാധകമായ നിയമങ്ങളും സർക്കാർ നോട്ടിഫിക്കേഷൻസും അനുസരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് പോലീസിന് ഒരിക്കലും വാഹനത്തിന്റെ കീ എടുക്കാൻ കഴിയില്ല എന്നൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നതും ശരിയല്ല. കാരണം എന്താ, സാഹചര്യവും നിയമപരമായ അധികാരവും അനുസരിച്ചാണ് എല്ലാത്തിൻ്റെയും നടപടി പോകുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ചലാൻ തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുമായി വഴക്കിടുന്നതിന് പകരം ചലാൻ ഡീറ്റെയിൽസ് വാങ്ങി ഔദ്യോഗിക ഗ്രീവൻസ് സംവിധാനത്തിലൂടെ നമുക്ക് ചോദ്യം ചെയ്യാം.

0: your rights.
1: പലർക്കും നേരിടേണ്ടി വന്ന പ്രശ്നമാണ് തെറ്റായിട്ട് വരുന്ന ഈ ചലാൻ അല്ലേ. ഇത്തരം ഒരു കാര്യം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ലോ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ഇന്നത്തെ ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. ഇപ്പോ ക്യാമറ വഴി ട്രാഫിക് വയലേഷൻസ് രേഖപ്പെടുത്തിയതായി പറഞ്ഞുകൊണ്ട് ഈ ചലാൻ വന്നാൽ ആദ്യം ഒഫീഷ്യൽ പോർട്ടലിൽ തന്നെ നമ്മൾ എന്ത് വേണം പരിശോധിക്കാം. വാഹന നമ്പർ, ചലാൻ ഡീറ്റെയിൽസും പരിശോധിച്ച് വയലേഷൻ എന്താണെന്നും ലഭ്യമായ എവിഡൻസ് എന്താണെന്നും നമുക്ക് നോക്കാം. തെറ്റായ ചലാനാണെന്ന് തോന്നിയാൽ ബന്ധപ്പെട്ട ഒഫീഷ്യൽ ഗ്രീവൻസ് സംവിധാനം ഉപയോഗിച്ച് നമുക്ക് പരാതി നൽകാം. ചലാൻ കോൺടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഒരു പ്രധാന മുന്നറിയിപ്പ് കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഫേക്ക് ഇ ചലാൻ മെസ്സേജസിനെ സൂക്ഷിക്കുക എന്നതാണ്. കാരണം ഇ ചലാൻ ഔദ്യോഗിക സംവിധാനമാണെന്ന് പറഞ്ഞു വരുന്ന എല്ലാ SMS ലിങ്കും ജെനുവിൻ ആയിരിക്കണമെന്നൊന്നുമില്ല. അപ്പോ വ്യാജ ഇ ചലാൻ വെബ്സൈറ്റ്, ആപ്സ്, മെസ്സേജസ് എന്നിവയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ സംശയമുള്ള ലിങ്ക് തുറക്കാതെ ഒഫീഷ്യൽ ഇ ചലാൻ പോർട്ടൽ വഴി മാത്രം വിവരങ്ങൾ പരിശോധിക്കുക. ഡിയർ ലിസണേഴ്സ്, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് പിഴ ഒഴിവാക്കാൻ മാത്രമല്ല നമ്മുടെ ജീവനും റോഡിലുള്ള മറ്റുള്ളവരുടെ ജീവനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കാം, സീറ്റ് ബെൽറ്റ് ഇടാം, സ്പീഡ് ലിമിറ്റ് പാലിക്കാം, മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കാം, രേഖകൾ ശരിയായി സൂക്ഷിക്കാം, തെറ്റായ ചലാൻ വന്നാൽ നിയമപരമായ രീതിയിൽ ചോദ്യം ചെയ്യാം. അങ്ങനെ ഇന്നത്തെ ലാ പോയിന്റിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇറ്റ്സ് മീ ആർ ജെ അഹില്യ. ഞാൻ വീണ്ടും വരും മറ്റൊരു നിയമവും നിയമവശവുമായി. അതുവരെയൊക്കെ ഇറ്റ്സ് മീ ആർ ജെ അഹില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹില്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
6: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കൂട്ടുകൂടാം.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
7: ഇന്നത്തെ സംഗീതയാത്ര നമ്മൾ സമർപ്പിക്കുന്നത് തമിഴ് സിനിമാ സംഗീത ലോകത്ത് സ്വന്തമായൊരു ശൈലി സൃഷ്ടിച്ച സംഗീത സംവിധായകൻ ഭരദ്വാജനാണ്. ഒരുപാട് മഹാരഥന്മാർ തമിഴ് സംഗീത ലോകം കീഴടക്കിയിരുന്ന ഒരു സമയത്ത് തന്റേതായ ഒരു ശൈലി കൊണ്ട് പ്രശസ്തനാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. മൃദുലമായ പ്രണയഗാനങ്ങളിൽ നിന്നും ആഘോഷഗാനങ്ങളിലേക്കും ഹൃദയസ്പർശിയായ മെലഡികളിൽ നിന്നും യുവത്വത്തിന്റെ ആവേശം നിറഞ്ഞ ഗാനങ്ങളിലേക്കുമൊക്കെ തന്റെ സംഗീത മുദ്ര പതിപ്പിച്ച ഒരു കലാകാരനാണ് ഭരദ്വാജ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കാതൽ മന്നൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികളെഴുതി MS വിശ്വനാഥൻ പാടിയ മെട്ടിത്തേടി എന്ന ഗാനമാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയുള്ള ഈ മനോഹര യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ ഓൺ അഹല്യ FM. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

തമിഴ്, കന്നഡ, തെലുഗു മൂവികളിലൊക്കെ തന്റേതായ ഒരു ശൈലി കൊണ്ടുവന്ന ഒരു സംഗീത സംവിധായകൻ ഭരദ്വാജ്. ഇദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യാപകം വെറുതെ എന്ന പാട്ടും ഓട്ടോഗ്രാഫ് എന്ന സിനിമയിൽ നിന്നും, പഴയ ഓർമ്മകളെ നമ്മൾ സ്നേഹത്തോടെ തഴുകുന്ന ഒരു ഗാനം, നിരവധി ഹൃദയങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഗാനം. ഈ പാട്ട് വരികൾ എഴുതിയ സമയത്ത് നമ്മൾ ആദ്യം ചെയ്തത്, കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം സൈക്കിൾ ഓടിച്ചത്, നമ്മൾ ആദ്യം നീന്തിയത്, നമ്മുടെ ആദ്യത്തെ പ്രണയം, അങ്ങനെ ഒത്തിരി ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും. അങ്ങനെ ഒരുപാട് വരികൾ ചേർത്ത് എഴുതിയ ഇതിന്റെ വരികൾക്കൊപ്പം ആദ്യത്തെ വരി ജ്ഞാപകം വരുതി. ഭരദ്വാജിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആ വരി, ഒരു പാട്ട് തുടങ്ങുന്ന ആദ്യത്തെ വരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതിലൂടെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ശ്രോതാവിലേക്ക് എത്തുന്നത്. ആ ഫസ്റ്റ് ലൈനിലാണ് നമ്മൾ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് വളരെ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ മറ്റ് കമ്പോസേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ഡീപ്പായിട്ടുള്ള ഇത്തരം പാട്ടുകൾ ഞാൻ തന്നെയാണ് പാടുക എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും ചരൺ വരികൾ എഴുതി ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഭരദ്വാജ് കമ്പോസ് ചെയ്ത ഈ പാട്ട് ഭരദ്വാജ് തന്നെ പാടുകയും ചെയ്തു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ ഒരുപാട് നല്ല ഓർമ്മകൾക്ക് വീണ്ടും ശക്തി നൽകുന്ന ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി ജ്ഞാപകം വെറുതെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമുക്ക് കേൾക്കാം. നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓണ ഹല്യ FM. സ്റ്റേ ട്യൂൺ.

എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളാണിത് അല്ലെ. ഒരു പാട്ടിന്റെ വരികൾക്ക് ഒത്തിരി പ്രാധാന്യം നൽകിയിരുന്ന ഒരു സംഗീത സംവിധായകനാണ് ഭരദ്വാജ്. ഓരോ വരികൾ എഴുതുമ്പോഴും ആ അർത്ഥം മനസ്സിലാക്കി ആ അർത്ഥത്തിൽ നിന്നും ഒരു പാട്ടുണ്ടാകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് വിശ്വസിച്ചിരുന്ന ഒരാള്. പണ്ട് എങ്ങനെ നമ്മൾ സിനിമയിലേക്ക് എത്തും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭാവി എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു ഒരു നിമിഷം മുതൽ സിനിമയിലേക്ക് വരാനുള്ളൊരു ധൈര്യം കണ്ടുപിടിച്ച് ആ ഒരു സെൽഫ് കോൺഫിഡൻസിലോടുകൂടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നൊരു വ്യക്തി, തനിക്ക് എന്ത് ചെയ്യാനറിയാം തനിക്ക് എന്ത് ചെയ്യാനറിയില്ല ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഈ സംഗീത സംവിധായകന്റെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ് ഈ പാട്ട്. ഇതിൻ്റെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് നമുക്കറിയാം. അയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പാട്ട് ഒരു ഒരു ഒരു ദുഃഖവും ഒരു സങ്കടവും ഒരു സന്തോഷവും എല്ലാം കൂടി ഒരു ഒരു ഒരു ഒരു പ്രണയം കലർന്ന ഒരു ഒരു ഒരു പാട്ട് തന്നെയാണ് ഈ പാട്ട്. ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കൃഷ്ണകുമാർ കുന്നത്തും സാധനാ സർഗമും ചേർന്ന് പാടിയ പാട്ട്, കെ.കെ.യും സാധനാ സർഗമും ചേർന്ന് പാടിയ പാ വിജയുടെ വരികൾക്ക് വേണ്ടി അയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ.ജി. ഹീര ഓൺ അഹല്യ FM.

ഏതാണ്ട് 5000-ത്തോളം പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഒരു സംഗീത സംവിധായകൻ. ഒത്തിരി നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഈ സംഗീത സംവിധായകന്റെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കാരണം ഒരാഗ്രഹത്തിന്റെ പുറത്ത് സംഗീതത്തിന്റെ ലോകത്തിലേക്ക് കാലെടുത്തു വെക്കുകയും നല്ല വരികളും നല്ല സംഗീതവും നല്ല ശബ്ദവും ഉണ്ടെങ്കിൽ നല്ല പാട്ടുകൾ ശ്രോതാക്കൾക്ക് സമ്മാനിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ. അദ്ദേഹത്തിന് ഹിന്ദി അറിയാമായിരുന്നു, പക്ഷെ ഹിന്ദിയിൽ അധികം പാട്ടുകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ തമിഴിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ സിനിമയായ കാതൽ മന്നനിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും SPB പാടിയ ഈ പാട്ട് ഇപ്പോഴും പലരുടെയും പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്, ഉന്ന പാർത്ത പിൻ നാൻ നാനില്ലയേ എന്ന പാട്ട്. അജിത് എന്ന ഹീറോയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയും അദ്ദേഹത്തിന്റെ വളരെ നല്ലൊരു പെർഫോമൻസും കൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് ശരൺ, അതുപോലെ തന്നെ അജിത്, ഭരദ്വാജ് ഇവർ മൂന്ന് പേരും ചേർന്നാൽ ഹിറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ SPBയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ട ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, കാതൽ മന്നൻ എന്ന സിനിമയിൽ നിന്ന്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ പല പ്രശ്നങ്ങളും പല ചോദ്യചിഹ്നങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ ഉയർന്നുവെങ്കിലും സംഗീതത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ്, ഞാൻ വളരെ ഭാഗ്യവാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സംഗീത സംവിധായകൻ ഭരദ്വാജ്. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് ശ്രോതാക്കൾക്ക് സമ്മാനിക്കാൻ സാധിച്ചു എന്ന വലിയ സന്തോഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളൊരു പാട്ടായിരുന്നു അമർക്കളം എന്ന സിനിമയ്ക്ക് വേണ്ടി സത്തമില്ലാതെ തനിമൈ കേട്ടൻ എന്ന പാട്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, പലതും നല്ല ലൗഡായിട്ടുള്ള പാട്ടുകളാണ്, ഉറക്കെ പാടുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ ആ ഇമോഷൻസിനെ കൺവേ ചെയ്യാൻ അദ്ദേഹം ഏത് മാർഗവും സ്വീകരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ശക്തമായ പാട്ടുകൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. അതിന്റെ ഒപ്പം ശക്തമായ വരികളും ശക്തമായ കമ്പോസിഷനും ശക്തമായ ഒരു ശബ്ദവും കൂടി വരുമ്പോൾ ഏറ്റവും നല്ല പാട്ടുകളുണ്ടായി. അങ്ങനെയാണ് അമർക്കളം എന്ന സിനിമയിൽ സത്തമില്ലാതെ തനിമയി കേട്ടേൻ എന്ന ഒരു, അതിന്റെ വിഷ്വൽ കണ്ടാൽ തന്നെ അറിയാം അജിത്തും അതിന്റെ വിഷ്വൽ ഒരു ഓപ്പൺ ഏരിയയിൽ കുറെ പാറക്കല്ലുകളുടെയൊക്കെ ഇടയിലൊക്കെ നിന്ന് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ശക്തിയും ആ ഒരു ഫിയേഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെ ഒരു ഡെലിവറി ാണ് നമ്മൾ ആ പാട്ടിലൂടെ എപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ ഈ പാട്ട് നമുക്ക് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ, കാതൽ മന്നൻ എന്ന സിനിമയിൽ നിന്ന് SPB പാടിയ പാട്ട്. നിങ്ങൾക്ക് വേണ്ടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ RG ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സിനിമാ ലോകത്തെ കൂട്ടുകെട്ടുകൾ എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. അത്തരത്തിലൊരു കൂട്ടുകെട്ടാണ് ശരൺ അജിത് ഭരദ്വാജ് എന്ന് പറയുന്നത്. ഏതാണ്ട് 12 സിനിമകൾ, 75 ഗാനങ്ങൾ ഈ ഒരു കൂട്ടുകെട്ടിൽ പിറന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ശക്തമായ ഒരു കൂട്ടുകെട്ട് തമിഴ് സിനിമയിൽ ഉണ്ടാകുന്ന ഒരു സമയം. ഒത്തിരി നല്ല പാട്ടുകൾ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വിശ്വസിച്ചു വരുന്ന ഒരു സംവിധായകനെ ഏറ്റവും സന്തോഷകരമായി പറഞ്ഞുവിടുക എന്നുള്ളതാണ് ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം കൊടുത്തിരുന്നത്. അദ്ദേഹം വിശ്വസിക്കുന്നത് ഒരു സംവിധായകൻ ഏറ്റവും അധികം വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ളത് ചെയ്യാനും അവർ പറയുന്നത് പോലെ അതിനെ ഭംഗിയായി അവരുടെ കയ്യിൽ കൊടുക്കാനും നമ്മളെ വിശ്വസിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അത്തരം കൂട്ടുകെട്ടുകളിൽ അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിൽ വന്ന പാട്ടുകൾ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെട്ടതും. എന്തായാലും ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് അസൽ എന്ന സിനിമയിൽ കുമരനും സുറുമുഖിയും ചേർന്ന് വൈരമുത്തുവിന്റെ വരികൾക്ക് വേണ്ടി പാടിയ ഈ പാട്ട്, ഹേ ദുഷ്യന്ത ഏ ദുഷ്യന്ത ഉൻശകുന്തള തേടി വന്നായി. ആ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരികൾ, വളരെ രസമുള്ള ഒരു ഒരു മ്യൂസിക്. അതിൽ വളരെ സ്ലോ പോർഷൻ വരുന്നുണ്ട്, ഒരു ഫണ്ണി സൈഡുണ്ട്, ഒരു ഒരു അന്വേഷണമുണ്ട് ആ പാട്ടിൽ, ഒരു സ്നേഹമുണ്ട് ആ പാട്ടിൽ. ഇതെല്ലാം കലർന്ന ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറോ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഈ ഗാനം. തമിഴ് പാട്ടുകളെ എന്നും മലയാളികൾ ഏറെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്നു അല്ലെ. അങ്ങനെ ഒരു പാട്ടാണിത്.
1: ഉന്നോട് വാഴാതെ വാഴ്വിന്ന വാഴ്വ് എന്നുള്ളിൽ നെഞ്ച് സൊല്ലുന്നത്.
0: അജിത് ശാലിനി കോമ്പോല് ഒത്തിരി നല്ല പാട്ടുകളുണ്ടെങ്കിലും ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആവാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. ആൻഡ് ഈ സിനിമയിലെ ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു ഷൂട്ടിനിടയിൽ അജിത്തിന് വയ്യാതിരിക്കുന്ന ഒരു സമയത്ത്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്താണ് ഈ പാട്ടുകൾ, അതായത് ഈ സിനിമയിലെ മൂന്ന് പാട്ടുകളും ഭരദ്വാജ് അജിത്തിനെ കേൾപ്പിക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. അങ്ങനെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അജിത്ത് പറയാണ്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഈ സിനിമയായിരിക്കുന്നു. കാരണം അത്രയും നല്ല പാട്ടുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി തന്നതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ കണക്ഷൻ, നമ്മൾ ഒരു വ്യക്തിയുമായ ഒരു ബന്ധം നമ്മളൊരു സിനിമ ചെയ്തു കഴിയുമ്പോഴും ഒരു പാട്ട് ചെയ്തു കഴിയുമ്പോഴും അജിത്തും ഭരദ്വാജും ശരണും ഒക്കെ തമ്മിലുണ്ടായിരുന്ന ഒരു നല്ലൊരു പേഴ്സണൽ കണക്ഷൻ തീർച്ചയായിട്ടും ഒരു പാട്ടിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പാട്ട്. അമർക്കളം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി കെ എസ് ചിത്ര പാടിയ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് സ്നേഹം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന, പ്രണയം തോന്നുന്ന ഈ പാട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാറി ജി ഹീരാ ഓണാഹല്യ FM.

ഡൽഹിയിലായിരുന്നു അദ്ദേഹം, സിഎ ഹോൾഡർ ആയിരുന്നു. ആ ജോലി ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കാൻ, ആൾക്കാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ നമുക്കൊരു മെസ്സേജ് തരുന്ന പോലെയുള്ള പാട്ടുകൾ, അത്തരം ഫാസ്റ്റ് നമ്പറുകൾ, വെറും ബീറ്റുകൾ മാത്രമല്ലാതെ വെറുതെ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ വരികളിലൂടെ ശബ്ദവും മെസ്സേജും ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഫാസ്റ്റ് നമ്പറുകളാണ് അദ്ദേഹം സമ്മാനിച്ചത്. അതിലൊന്നാണ് വസൂൽ രാജ MBBS എന്ന സിനിമയിലെ സിരിച്ച് സിരിച്ച് വന്താ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. ഒരുപാട് പേര് ആ സമയത്ത് ഈ ഫാസ്റ്റ് നമ്പർ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വരികൾ പലർക്കും ഓർത്തെടുക്കാൻ സാധിക്കും. ആ ഓരോ വരിയിലും ഓരോ മെസ്സേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടുകളെയൊക്കെ വ്യത്യസ്തമാക്കുന്നത്. ഏറ്റവും നല്ല ലിറിക്സിനെ തേടി പോകുന്ന ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന് ഈ പാട്ട് വീണ്ടും ഒരു തൂവൽ കൂടി തന്റെ തൊപ്പിയിൽ വെക്കുന്നത് പോലെ തന്നെയാണ്. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

ഒരുപാട് നല്ല സംഗീത സംവിധായകരുള്ള സമയത്ത് സിനിമ മേഖലയിലേക്ക് കടന്നു വന്നതുകൊണ്ട് പലർക്കും ഭരദ്വാജ് എന്ന സംഗീത സംവിധായകനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പല പാട്ടുകളും നമുക്കിഷ്ടമാണെങ്കിലും ആ വരികൾ നമുക്ക് കാണാതെ അറിയാമെങ്കിലും നമുക്ക് ഭരദ്വാജ് എന്ന സംഗീത സംവിധായകനെ അറിയില്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ഇത്തിരി വിഷമമുള്ള കാര്യം തന്നെയാണ്. എനിക്കും ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂൾ സമയങ്ങളിലൊക്കെ ഞാൻ കേട്ടിരുന്ന പാട്ടുകൾ എനിക്കറിയാം, പക്ഷെ അത് ആരാണ് ചെയ്തത്, ആരാണ് ഇതിന്റെ പുറകിലെ ആളെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അത്തരത്തിലൊരു പാട്ടായിരുന്നു ഹരിഹരൻ പാടിയിട്ടുള്ള ജെ ജെ എന്ന പാട്ട്. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പ്രണയങ്ങളൊക്കെ പൂവിടുന്ന ഈ സമയത്ത് നമ്മൾ കേൾക്കുന്ന ഈ പാട്ടുകൾക്കൊക്കെ നമ്മളുടെ മനസ്സിൽ വല്ലാത്തൊരു ഒരു സ്വാധീനമുണ്ടാവും. അങ്ങനെ എൻ്റെ മനസ്സിൽ കയറി കൂടിയൊരു പാട്ടായിരുന്നു ഇത്. അങ്ങനെ ഈ സിനിമ കാണുന്നു, ഈ പാട്ട് കാണുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ വിഷ്വൽസ് നമ്മൾ കാണുന്നു. മാധവനും ഒത്തിരി നന്നായി ചെയ്ത ഒരു സിനിമ എന്ന് നമ്മളിതിനെ അറിയുന്നുവെങ്കിലും ഇതിൻ്റെ പുറകിലുള്ളത് ഭരദ്വാജാണ് എന്ന് നമ്മൾ പലരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ വൈരമുത്തുവിൻ്റെ വരികൾക്കൊപ്പം ഭരദ്വാജിൻ്റെ സംഗീതവും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ട്രീറ്റ് തന്നെയാണ്. ജെ ജെ എന്ന സിനിമയ്ക്ക് വേണ്ടി ഭരദ്വാജ് കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കായ ജെ ജെ ആണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

കാതൽ ഒരു കടല് മാറിടാ, അതെ മറന്നിട്ട് ടംബ്ലർക്കുള്ള നീച്ചൽ ഏനടാ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വരി വൈരമുത്തു എഴുതി കൊടുക്കുമ്പോൾ ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന് ഏറ്റവും നല്ലൊരു പാട്ടുണ്ടാക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ആൽവാർപേട്ട ആളിട എന്ന് പറയുന്ന പാട്ടുണ്ടാകുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിലൊരു മെസ്സേജ് എപ്പോഴും അദ്ദേഹം കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിൻ്റെ വരികൾ ഏറ്റവും മനോഹരമായിരിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്, ആൽവാർപേട്ട ആളിട. വിദ്യാസാഗർ സാറിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണെന്ന് ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നും ഭരദ്വാജ് സർ ഈ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കമൽഹാസൻ തന്നെ പാടി എന്നുള്ളതും ഈ പാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. വസൂൽ രാജ MBBS എന്ന ഈ ഒരു സിനിമയിൽ ഒരുപാട് നല്ല ലെസൺസ് നമുക്ക് തരുന്നൊരു സിനിമയാണ്. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ പാട്ടുകൾ ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. പാട്ടുകളിലൂടെ സിനിമയുടെ ആ ഒഴുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് സംഗീത സംവിധായകന്റെ വലിയ വിജയം തന്നെയാണ്. അപ്പോൾ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FML RG ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

എത്ര മനോഹരമായ വരികളാണിതല്ലേ, ഒവ്വൊരു പൂക്കളുമേ സുൽഗിരദ്. എനിക്ക് തോന്നുന്നു ഓട്ടോഗ്രാഫ് എന്ന സിനിമ നമുക്ക് പ്രിയപ്പെട്ടത് ആയതുപോലെ തന്നെ ഓട്ടോഗ്രാഫിലെ ഓരോ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അവിടെയാണ് നമ്മൾ ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന്റെ ഒരു ഒരു മാസ്മരികമായ ഒരു ഒരു സ്പർശം ഓരോ പാട്ടിനും എത്രത്തോളം മനോഹരമാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഓട്ടോഗ്രാഫ് എന്ന സിനിമയിൽ കെ എസ് ചിത്ര പാടിയ ഈ പാട്ട് പലർക്കും ആ വിഷ്വലായിരിക്കും. സ്നേഹ ആ പാട്ട് പാടുന്നതും ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ആ പാട്ട് കേൾക്കുന്നതുമായിട്ടുള്ള വിഷ്വൽ ഒരുപാട് പേരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന പാട്ട് തന്നെയാണ്. അതിലെ വരികൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മുറിവുകളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല, പക്ഷെ ഈ കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാഞ്ഞു പോകുന്ന മായങ്ങളാണ് എന്ന് വൈരമുത്തു എഴുതിയതുപോലെ തന്നെ ഇതിലെ എല്ലാ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്, ഓരോ വരികളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഓരോ വരികളും നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന അത്രയും മനോഹരമായ വരികളും അത് ഏറ്റവും ഭംഗിയായി നമ്മളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന്റെ ഇക്കാലത്തെയും വിജയമായിട്ട് ഞാൻ എന്റെ വ്യക്തിപരമായി ഞാൻ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യാതെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ പൂർണ്ണമാകുന്നില്ല. എന്റെ ഈ ഒരു ഷോ അവസാനിക്കുമ്പോൾ അവസാനത്തെ പാട്ടായിട്ട് ഈ പാട്ട് തന്നെയാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്ര പാടിയ ഈ പാട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. ഇനിയും പാട്ട് വിശേഷങ്ങളും പാട്ട് കഥകളുമായി നിങ്ങളുടെ കൂടെ കൂട്ടുകൂടും എന്ന വിശ്വാസത്തോടുകൂടി. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
6: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹലിയ FM കേട്ട് കൂട്ടുകൂടാ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

കഥകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: KSFM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുക.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും.
2: ഉള വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ്
3: 1962.
4: ഇന്നത്തെ അതിഥിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ഒരു ശബ്ദം, ഈ ഒരു മുഖം, ഈ ഒരു വാക്കുകൾ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്യുന്നു ശ്രീജിത്ത് പണിക്കർ. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് ആർ ജെ സുനിൽ വിത്ത് മീ ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം സാർ, സ്വാഗതം.
5: നമസ്കാരം,
4: സുഖമായിട്ടിരിക്കുന്നു?
5: സുഖമായിരുന്നു.
4: ഓക്കെ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് പലപ്പോഴും ശ്രീജിത്ത് പണിക്കറിനെ വിശേഷിപ്പിക്കാറ്. അപ്പോ ആരാണ് ശരിക്കും ശ്രീജിത്ത് പണിക്കർ?
5: ശ്രീജിത്ത് പണിക്കർ ഒരു സാധാരണ മലയാളി, പന്തളം സ്വദേശി, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് താമസിക്കുന്നു. പ്രൊഫഷണലി ITയിലാണ് വർക്ക് ചെയ്യുന്നത്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുകളിലായി, 11 വർഷമായി ചാനൽ ചർച്ചകളിൽ അഭിപ്രായം പറയുന്നു. ഇംഗ്ലീഷ് മലയാളം ചാനലുകളിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കൂടുതൽ മലയാളത്തിലാണ് സജീവം. പിന്നെന്താ, ഒന്ന് രണ്ട് ഒപ്പീനിയൻ പോർട്ടൽസിന് വേണ്ടിയിട്ട്, മണി കൺട്രോൾ, ഡെക്കൻ ഹെറാൾഡ്, അതിനൊക്കെ വേണ്ടിയിട്ട് കോളം എഴുതുന്നു. അപ്പോൾ സാധാരണ എല്ലാ വിഷയങ്ങളിലും മലയാളി ഒപ്പീനിയനേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ഒരു മലയാളി, അതിനെ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു മലയാളി, അത്രയേ ഉള്ളൂ.
4: ഒരു സാധാരണക്കാരനായ മലയാളികളുടെ ഒരു പ്രതിനിധി എന്ന് പറയാം അല്ലേ ശ്രീജിത്ത്?
5: തീർച്ചയായിട്ടും.
4: ഓക്കെ, ഈ ഞാൻ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ITപ്രൊഫഷണൽ ആയ ഒരു വ്യക്തി ആ ഒരു ഹെക്ടിക് ജോബിന്റെ ഇടയ്ക്ക് ഈ ഒരു മീഡിയയിലേക്ക് അല്ലെങ്കിൽ ഈ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ അഭിപ്രായം പറയാനായിട്ട് എത്താനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നു?
5: ഇല്ല, അങ്ങനെ ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വേറൊരു ടൈപ്പ് ഓഫ് എൻവയൺമെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഇങ്ങനെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയുന്നത് അങ്ങനെ അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ആ കമ്മ്യൂണിറ്റിയിലും പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉള്ള ആൾക്കാരുണ്ട്. മറ്റേതൊരു മേഖലയിലും, ഇപ്പൊ സർക്കാർ സർവീസിൽ ആൾക്കാർ എങ്ങനെയാണ് കോഫി കുടിക്കുന്ന സമയത്ത് രാഷ്ട്രീയം സംസാരിക്കുന്നത്, അതേപോലെ തന്നെ രാഷ്ട്രീയം സംസാരിക്കുന്ന ആൾക്കാർ ITമേഖലയിലും ഉണ്ട്. അവരാരും ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ല. നമ്മുടെ എന്ത് പറയാൻ കാര്യം, നമ്മുടെ നാട്ടിലെ TV സീരിയലുകൾ, സിനിമകൾ, ഇതിലൊക്കെ ഈ ITമേഖല എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ള സ്ഥലവുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവിക്കുന്ന ഒരേ മേഖലയാണെന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവിടെയുള്ളതും സാധാരണ ആൾക്കാർ തന്നെയാണ്, അവരും ഇതൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. മറിച്ച് എനിക്ക്, ഞാൻ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു റിസർച്ച് ഉണ്ട്. അപ്പോൾ റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പണ്ടൊരിക്കൽ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒപ്പീനിയൻ എഴുതാനുള്ള ഒരു അവസരം വന്നു. അങ്ങനെ അവസരം വന്നു, അതിൽ ഞാൻ എഴുതിയിരുന്ന ഒരു ഒപ്പീനിയൻ വായിച്ചതിന് ശേഷം അതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആയിട്ട് വരുന്ന ഒരു സമയത്ത് എനിക്ക് അങ്ങനെ TVയിൽ വരാനായിട്ടുള്ള ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അത് ടൈംസ് നൗവിലാണ്, അർണബ് ഗോസ്വാമിയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ്, അതിനുശേഷം പിന്നെ റെഗുലർ ആയി എന്നുള്ളതാണ്.
4: ഓക്കെ, ഇനിയിപ്പോ ഒരു ചില രാഷ്ട്രീയപരമായ ജാതിപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഈ 2026 ജാതി ഒരു വലിയ കാര്യമാക്കി എടുക്കുന്ന ആളുകളൊക്കെ നമുക്കിടയിലുണ്ട്. അപ്പോ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ, 21st century കാൽ നൂറ്റാണ്ട് കഴിഞ്ഞ ഈ ഒരു സമയത്ത് ഈ ജാതി പേരിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ജാതിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്?
5: ജാതിക്ക് വലിയൊരു പ്രാധാന്യം നമ്മുടെ സമൂഹം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അത് ഏതർത്ഥത്തിലാണ് ആൾക്കാർ കാണുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. പക്ഷെ ജാതിവാദികളായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. പണ്ട് നമ്മൾ പറയുന്നത് ഇത് ഈ ഫോർവേഡ് കാസ്റ്റിലുള്ള ആൾക്കാർ മാത്രമാണ് ജാതിവാദികൾ എന്ന് പറയും. അങ്ങനെയല്ല, ഫോർവേഡ് കാസ്റ്റിലും ബാക്ക്വേഡ് കാസ്റ്റിലും ജാതിവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ജാതി റിലേറ്റഡ് ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ജാതി എല്ലാ കാര്യത്തിലും ജാതിയെ പറ്റി പറയുമ്പോൾ അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ജാതി ബേസ്ഡ് ആയിട്ടുള്ള സംവരണം എല്ലാ കാലവും നിലനിൽക്കണം എന്ന അഭിപ്രായം പറയുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. അപ്പൊ അവരെയും നമുക്ക് ജാതിവാദികൾ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ജാതി ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിസർവേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതിനൊരു സൺസെറ്റ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ സൺസെറ്റ് കണ്ടീഷൻ പാലിക്കുന്നതിന് നമ്മുടെ പൊളിറ്റീഷ്യൻസിന് കഴിയുന്നില്ല. കാരണം ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റിനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും, അത് വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്നുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാല് ഏതെങ്കിലും തരത്തിൽ ആ പ്രിവിലേജ് അവരിലേക്ക് എത്തുന്നുമില്ല, അവര് അവരുടെ ഒരു കണ്ടീഷണൽ സീമിംഗ് ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. എന്നാൽ അതിൽ ഉണ്ടായിരിക്കുന്ന പല ആൾക്കാരും ഇത് ഞങ്ങളുടെ ഒരു അവകാശമാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫോർവേഡ് കാസ്റ്റിലുള്ള ആൾക്കാർ അത് പാടില്ല, അതിനിയെങ്കിലും മാറ്റണം എന്ന് പറയുന്നുണ്ട്. തന്നെയല്ല, നമ്മൾ 75 വർഷമായിട്ടും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ സാമൂഹികമായിട്ടുള്ള ബാക്ക്വേർഡ്നെസ്സിനെ മാറ്റാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇനി ഇത് എത്ര കാലം തുടരും? അതല്ല എങ്കിൽ സംവരണത്തിനൊക്കെ മറ്റ് മാനദണ്ഡങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പൊ ക്രീമി ലെയർ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? ഒബിസിയിലുള്ള ആൾക്കാർക്ക് വാർഷിക വരുമാനം നിങ്ങൾക്ക് ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ സംവരണത്തിന്റെ പുറത്താണ്. അപ്പൊ എന്ന് പറയുമ്പോൾ അവിടെ പരിഗണിക്കപ്പെടുന്നത് സാമൂഹികമായിട്ടുള്ള പിന്നാക്കാവസ്ഥയല്ല, സാമ്പത്തികമായിട്ടുള്ള പിന്നാക്കാവസ്ഥ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് EWS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി വരുന്നത്, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിനും പരിഗണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരാളിന്റെ വെൽ ടു ഡു ആണോ വെൽ ബീയിങ്ങിനെ പറ്റി നമ്മൾ ഒരു കാര്യം നോക്കുമ്പോൾ അതിൽ സാമ്പത്തിക അവസ്ഥ എന്നുള്ളതിനെ മറന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ സാമ്പത്തിക അവസ്ഥ ഉള്ള ആൾക്കാർ, റിസർവേഷൻ ഇപ്പോഴും കിട്ടുന്ന ആൾക്കാർ പറയും ഏയ് സാമ്പത്തികം കൂട്ടാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലെ കോടതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികം പരിഗണിക്കേണ്ടതാണ്, അത് എസെൻഷ്യലാണ്, അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ യാർഡ് സ്റ്റിക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ആരാണ് ജാതിവാദികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്റെ പേരിനൊപ്പം ജാതി പേരുണ്ട്, ഞാൻ അതിന്റെ പേരിൽ അഭിരമിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു ജാതിവാദിയാണ്. അതേപോലെ ജാതി എന്നുള്ളതിന്റെ ഒരു പേരിൽ എനിക്ക് എല്ലാ കാലവും എനിക്കോ എന്റെ തലമുറകൾക്കോ അവകാശം കിട്ടണമെന്ന് വാദിക്കുന്നയാളും ജാതിവാദിയാണ്. ഒരു ഭാഗത്ത് ജാതി മോശമാണ് എന്ന് പറഞ്ഞിട്ട് ജാതിയുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് വാങ്ങുക എന്ന് പറയുന്നതിനകത്തിൽ തന്നെ ഒരു പൊരുത്തക്കേടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു പേരിനോടൊപ്പം ജാതി പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഒരു ഒരു രീതിയാണ്, ആൾക്കാർ പണ്ട് മുതലേ തന്നെ ഉപയോഗിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു കാസ്റ്റിനെ ഉപയോഗിക്കാവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വർമ്മ, മേനോൻ, നായർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഇടാവൂ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചോളൂ, ആരെങ്കിലും അതിന് വേണ്ട എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കാസ്റ്റിനോട് നിങ്ങൾക്ക് എത്രത്തോളം ബഹുമാനമുണ്ട്, നിങ്ങളത് എത്രത്തോളം നിങ്ങൾ അതിനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും പേരിന്റെ കൂടെ ഒരു ആരെങ്കിലും നിങ്ങളെ കളിയാക്കും, ആരെങ്കിലും നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പ്രൊവിഷൻസ് ഉണ്ടല്ലോ, ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് പറയാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എല്ലാ ജാതിയുടെയും പേരിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇടട്ടെ, അത് നിങ്ങൾക്ക് ഇടാൻ താല്പര്യമില്ല എങ്കിൽ ഇട്ട ആളിനെ നിങ്ങൾ വിമർശിക്കേണ്ടെന്ന കാര്യമില്ല. പിന്നെ പലരും ചോദിക്കാറുണ്ട് എന്റെ പേരിനോടൊപ്പം ഉള്ളത് ജാതി പേരാണോ? അല്ല, എന്റെ പേരിനുള്ളത് ഒപ്പം ഉള്ളത് ഒരു കുടുംബസ്ഥാന പേരാണ്, അത് ജാതി പേരല്ല. അത് കുടുംബത്തിന്, അത് നമ്മുടെ മധ്യ തിരുവിതാംകൂറില് വളരെ വ്യാപകമായിട്ട് ഒരു കാലത്ത്, അതായത് ചരിത്രം നോക്കിയാൽ നമ്മുടെ ട്രാവൻകൂറിന് പണ്ട് സാമ്പത്തികമായി സഹായിച്ചിരുന്ന കുടുംബങ്ങൾക്ക് കൊടുത്തിരുന്ന സ്ഥാനപ്പേരുകളിൽ ഒന്നാണ് പണിക്കർ എന്നുള്ളത്. അപ്പൊ അത് കൊടുക്കുന്ന കണ്ടീഷൻ തന്നെ അവരുടെ തലമുറകൾക്ക് അത് ഉപയോഗിക്കാം എന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഈ പണിക്കർ എന്ന് പറയുന്നത് ജാതിവാലല്ല, ആ പേര് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കോ നായന്മാർക്കോ മാത്രമല്ല. എന്റെ കാസ്റ്റ് നായരാണ്, പക്ഷേ നായർ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാർക്കുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്. ഇപ്പോൾ നമ്മുടെ മാറിവാനിയസ് കോളേജിലെ ഗീവർഗീസ് പണിക്കരച്ചനുണ്ട്, അപ്പൊ അദ്ദേഹം ക്രിസ്ത്യനാണ്, പക്ഷെ പണിക്കർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സർനെയിമാണ്. അതേപോലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചരിത്രത്തിലെ പോരാളിയുണ്ട്, അദ്ദേഹം പിന്നെ ഈഴവനാണ്. സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ, അദ്ദേഹം നായരല്ല. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പണിക്കർ എന്നുള്ളത് ജാതിയേതര മതേതരമായിട്ടുള്ള ഒരു വാലാണ്. അപ്പൊ അത് വെക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരതാണ്, എന്ത് ചെയ്യും? അദ്ദേഹത്തിന് അത് വെട്ടി മാറ്റാനായിട്ട് സാധിക്കും? ഒന്നുമില്ല. പിന്നെ ഇതിനെ എതിർക്കുന്ന ആൾക്കാര് PK വാസുദേവൻ നായരെയും പിന്നെ EK നായനാരെയും EMS നമ്പൂതിരിപ്പാടിനെയും ഒക്കെ നേതാക്കന്മാരായിട്ട് കാണുന്ന ആൾക്കാരാണ്. അവർക്ക് വിമർശിക്കാൻ എന്താണ് അധികാരം? അങ്ങനെ ഒരു അധികാരം ഒന്നുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയാണ്. PP കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യനാണ്, ആ പിള്ള എന്നുള്ളത് എന്തുകൊണ്ടാണ് മാറ്റാൻ, അത് എന്തുകൊണ്ട് അവിടെ കിടന്നു? അപ്പൊ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആർക്കും അങ്ങനെയൊന്നും ആക്ഷേപിക്കുന്നില്ലൊന്നുമില്ല. നോക്കൂ, ഇത് കാസ്റ്റിസം എന്ന് മാത്രമല്ല, റിവേഴ്സ് കാസ്റ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും വ്യാപകമായിട്ട് കാണാറുണ്ട്. പലപ്പോഴും ഈ അംബേദ്കർ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പല ആൾക്കാരും ബ്രാഹ്മണരെ കുറ്റം പറയുക, നായരെ കുറ്റം പറയുക, അവരുടെ ഗ്രന്ഥങ്ങളെ കുറ്റം പറയുക, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറ്റം പറയുക. ഞാൻ പറഞ്ഞാൽ അതെന്തിനാ ചെയ്യുന്നത്? പണ്ട് അപ്പർ കാസ്റ്റിൽ നിന്ന് ലോവർ കാസ്റ്റിലേക്ക് എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇന്ന് ബാക്ക്വേർഡ് കാസ്റ്റിൽ നിന്ന് ഫോർവേഡ് കാസ്റ്റിലേക്ക് നടത്തി കഴിഞ്ഞാലും അത് കാസ്റ്റിസം റിവേഴ്സ് ആയിട്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ആ രീതിയിലത്തേക്ക് നിങ്ങൾ അതിനെ പരിഗണിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചില ആൾക്കാർക്ക് ഇത് വിളിക്കാം, ചില ആൾക്കാർ പറയുന്നതാണ് പ്രശ്നം എന്ന രീതിയിലത്തേക്ക് അതിനെ കാണുന്നത് ശരിയല്ല. പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പണ്ട് നമുക്ക് പറയാം നാടുവാഴിയാണ്, തമ്പുരാനാണ്, ബ്രാഹ്മണനാണ്, മറ്റവനാണ്, മറച്ചവനാണ് ജാതി സമ്പ്രദായം ഉണ്ടാക്കിയിരിക്കുന്നത്, നടപ്പാക്കുന്നത് എന്ന് പറയാം. ഇന്ന് ആരാണ് സുനിൽ ഇത് നടപ്പാക്കുന്നത്? സർക്കാരല്ലേ?
4: സർക്കാരാണ്.
5: ഇന്ന് ഞാൻ ബാക്ക്വേർഡ് കാസ്റ്റാണോ ഫോർവേഡ് കാസ്റ്റാണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണോ? സർക്കാരാണ്.
4: സർക്കാരാണ്.
5: എന്നോട് ഒരു ഫോം ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ ജനറൽ ആണോ എന്താണെന്ന് എഴുതാൻ പറയുന്നത് സർക്കാരാണ്. അപ്പൊ സർക്കാരാണ് നിങ്ങളെ ഇന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇന്ന് ഒരു ബ്രാഹ്മണനോ നമ്പൂതിരിയോ ബ്രാഹ്മണിക്കൽ ഹെജ്മണിയോ ഒന്നുമില്ല. ഇത് സർക്കാരിനോട് നിങ്ങൾ ആവശ്യപ്പെടുക. നിങ്ങൾ ഇതിനെ എതിരാണെങ്കിൽ നിങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുക, ഞങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾ ഇത് ചോദിക്കണ്ട, ചോദിക്കൂ, ഒരു ചെയ്യൂ, ആരെങ്കിലും ചെയ്യൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ അതിന്റെ ബെനിഫിറ്റുകളെ നമ്മൾ ഉൾക്കൊള്ളുകയും എന്നാൽ ഇതെന്തോ മോശമാണ് എന്ന രീതിയിലേക്ക് ചിന്തിക്കുകയും ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
4: രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് റൂമിൽ ഇനിയൊരു ഇടവേള.

0: സ്റ്റോർ ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ശ്രീജിത്ത് പണിക്കർ.
2: ഇനിയിപ്പോ ചാനൽ ചർച്ചയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ഒരു ചാനലിൽ വിളിക്കുകയാണ്, ഇന്ന് ചർച്ചയുടെ വിഷയം ഇതാണ്, ഇന്നെന്ന ആളുകളായിരിക്കും ഗസ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്തുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഗസ്റ്റുകൾ ഇവരെയൊക്കെയാണ്, ഇവരെയൊക്കെ നമുക്ക് വാക്കുകൾ കൊണ്ട് ഇല്ലാതാക്കണം. അവരെന്തൊക്കെയായിരിക്കും നമ്മളോട് ചോദിക്കുക, അതിനെന്തായിരിക്കും നമ്മൾ ഉത്തരം പറയേണ്ടത്, ആ ഒരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും?
3: ഇല്ല, അങ്ങനെ ഒരു പ്രിപ്പറേഷന് പോസിബിലിറ്റി വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചാനൽ ചർച്ചകളിൽ വൈകുന്നേരത്തെ 7 മുതൽ 9 വരെയുള്ള ഒരു പ്രൈം ടൈമിലാണ് ഈ ചർച്ചകൾ നടക്കുക. അപ്പോ അന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയമാണെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ വിഷയമാണെങ്കിലും മൾട്ടിപ്പിൾ ത്രെഡുകൾ ഓടുന്നുണ്ടാവും. ഇതിൽ ഏതാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ഒരു എഡിറ്റോറിയൽ തീരുമാനം ഒരു ചാനലിന്റെ വരുന്നത് പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ത്രെഡുകൾ. അപ്പൊ അതുകൊണ്ട് അവരത് തീരുമാനിച്ചതിന് ശേഷമാണ് അവർ ഈ പാനലിസ്റ്റ് ആരൊക്കെ ആവണം എന്ന് തീരുമാനിക്കുക, വിളിക്കുക. അപ്പൊ ഇത് വിളിച്ച് നമ്മളെ അറിയിക്കുന്ന സമയത്തിൽ നിന്ന് ചിലപ്പോൾ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒക്കെ മാത്രമേ ഈ ചർച്ചയ്ക്കുള്ള സമയം ഉണ്ടാവണമെന്നുള്ളൂ. വളരെ അപൂർവമായിട്ട് മാത്രമാണ് നേരത്തെ വിളിക്കുക. ചിലപ്പോൾ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ജഡ്ജ്മെന്റ് ഇന്നുണ്ടാകും എന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അങ്ങനെ ചെയ്യുക. അതല്ല എങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ ഇത് നമ്മളുടെ കോർ ഓഫീസ് അവേഴ്സ് ആയിരിക്കും. ഇവര് നമ്മളെ വിളിക്കുന്നു, ശരി ഇന്നതാണ് ടോപ്പിക് എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ അവൈലബിൾ ആണെങ്കിൽ യെസ് എന്ന് പറയുന്നു. എനിക്ക് അത് കഴിഞ്ഞ് വർക്കുണ്ട്,
2: ജോലി ചെയ്യാം,
3: അത് മാറ്റി വെച്ചിട്ട് എനിക്ക് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ലേണിംഗ് ഉണ്ട്. ആ ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിപ്പയർനെസ് എന്ന് പറയുന്നത് വിഷയം കിട്ടുമ്പോൾ തുടങ്ങുന്നതല്ല. ബേസിക്കലി ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന മൾട്ടിപ്പിൾ ത്രെഡുകൾ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലുള്ള മൾട്ടിപ്പിൾ ത്രെഡുകളെ പറ്റി നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി നോക്കുന്നു. ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിലായിരിക്കും, ചിലപ്പോൾ ഈവനിങ് കോഫി ബ്രേക്കിലായിരിക്കും, ചിലപ്പോൾ രാത്രിയായിരിക്കും. അപ്പൊ നമുക്കറിയാം ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട്, അപ്പൊ ഇതിലേതും ചർച്ചയാവാം. അപ്പൊ ഈ ഓരോ വിഷയത്തിനെ പറ്റി നമ്മൾ പഠിക്കും. ഒരെണ്ണമായിരിക്കും ഇന്ന് ചർച്ചയ്ക്ക് വരിക, പക്ഷെ ഇന്ന് ചർച്ചയ്ക്ക് വരാത്ത 3-4 വിഷയങ്ങളെ പറ്റി ഞാൻ ഈക്വൽ പ്രിപ്പയർനെസ് എനിക്ക് ഓൾറെഡി ഉണ്ടാവും. പിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു സംഭവം ഒരിടത്ത് നടന്നു, അതിന്റെ ലേറ്റസ്റ്റ് എന്താണ് എന്ന് നോക്കാനുള്ള സമയം നമുക്ക് എന്തായാലും കിട്ടും. അതിലിപ്പോ 10 മിനിറ്റ് മതിയായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കിട്ടും, അത്രയേ ഉള്ളൂ. ബാക്കി ഇതിനൊരു പ്രിപ്പയർനെസ് എന്ന് പറയുന്നത് ഈ വിഷയം കിട്ടിയതിന് ശേഷം ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതൊരു രാഷ്ട്രീയക്കാരനും ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. കാരണം രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം പല മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യാനുണ്ടാവും, ഇവന്റുകളിൽ പോകണം, അങ്ങനത്തെ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. എന്നെ സംബന്ധിച്ച് വർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നേരം തുടങ്ങുന്ന ഒരു പ്രിപ്പറേഷൻ ഇല്ല. അത് നമുക്ക് ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരുന്നാലേ നടക്കും. അപ്പൊ അത് നടക്കില്ല, അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ അതിനകത്തിലില്ല. പിന്നെ വേറെ നീ പറഞ്ഞത് ആരൊക്കെയാണ് ഒപ്പം ചർച്ചയിൽ പങ്കെടുക്കാന്ന് ഞാൻ ചോദിക്കാറില്ല.
2: ചോദിക്കാൻ
3: പറഞ്ഞില്ലേ ആർക്ക് അവർക്കെതിരെ അവരെ ഇരുത്താൻ എന്ത് പറയും, അങ്ങനത്തെ ഒരു പ്രിപ്പയർനെസ് എന്റെ ഭാഗത്തു നിന്നില്ല. എന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഒരിക്കലും ചോദിക്കാറില്ല ആരൊക്കെയാണ് ഇന്നേ വരെ എന്നെ വിളിച്ച് കഴിഞ്ഞ 11 വർഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാളോടും ഞാൻ ഒപ്പം ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചില ചാനലുകൾ എല്ലാവരും വളരെ ചില കുറച്ച് ചാനലുകൾ മാത്രം ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് അവരൊരു പ്രൊമോ കാർഡ് ഇറക്കും, വിഷയം ആങ്കറിന്റെ പടം. അപ്പോൾ അവര് പാനലിസ്റ്റ് 3-4 പേരുണ്ടെങ്കിൽ അതിന്റെ പടം വെക്കും, അത് ഇവര് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് സ്റ്റോറീസ് ഒക്കെ ആ കമ്മ്യൂണിറ്റി നമുക്ക് അയച്ചു തരും. അത് അയച്ചു തരുന്ന സമയത്ത് നമുക്കറിയാം, ഓക്കെ ഇന്ന ഇന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് എല്ലാ ചാനലും ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ ഏഷ്യാനെറ്റ് ഇപ്പോഴും അത് ചെയ്യുന്നില്ല.
2: അപ്പൊ
3: ഏഷ്യാനെറ്റ് എന്നോടൊപ്പം ചർച്ചയിലുള്ള ആരൊക്കെയാണെന്ന് ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോഴേ ഞാൻ അറിയുന്നു. അപ്പൊ നമ്മുടെ പ്രിപ്പയർനെസ് ബേസിക്കലി മറ്റൊരാളിനെതിരെ മറുപടി പറയുക എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ച ഒരു വിഷയത്തിൽ എന്റെ ഫോർ ഓർ അഗെയിൻസ്റ്റ് ഒരു പക്ഷം ഉണ്ടെങ്കിൽ ആ പക്ഷത്തിനെതിരായിട്ടുള്ള നിലപാട് ആര് പറഞ്ഞാലും ഇന്നതൊക്കെയാണല്ലോ അവർ പറയുക, അപ്പൊ എന്ത് പറയാം, അതിനെന്താണ് മറുപടി എന്ന രീതിയിലത്തേക്കുള്ള പ്രിപ്പയർനെസ് മാത്രമേ ചെയ്യേണ്ട ഭാഗത്തുള്ളൂ. അതായത് വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ഒരു പരിപാടി അതിനകത്തിലുണ്ടാവും.
2: ആരെങ്കിലും പേടിയുണ്ടോ ശ്രീജിത്ത് പണിക്കർക്ക്?
3: ഏയ്, പറഞ്ഞത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇപ്പോ CPM-നെതിരായിട്ടുള്ള ഒരു വിഷയമാണ് എങ്കിൽ അപ്പുറത്ത് വന്നിരിക്കുന്നത് AA റഹീം ആണെങ്കിലും സാക്ഷാൽ പിണറായി വിജയൻ ആണെങ്കിലും നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുക. അവരായതുകൊണ്ട് നമുക്കൊരു ഒപ്പീനിയൻ മാറ്റാനൊന്നുമില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണം ഒരാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അയാളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്ന നന്നാവും. അതും എക്സ്ട്രാ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ അങ്ങനെ എന്നോട് ചാനൽ ചർച്ചകളിൽ മുഹമ്മദ് റിയാസ് സംസാരിച്ചിട്ടുണ്ട്, ഷംസീർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അത് നമ്മളെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ പിന്നെ ഒന്ന് പ്രോഡ് ചെയ്തിട്ട് അങ്ങനെ അല്ലെങ്കിൽ പോക്ക് ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യം മാത്രമാണ്. അതല്ല എങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പുറത്തിരിക്കുന്ന ആളും ഒപ്പീനിയനാണ്. ഒപ്പീനിയൻ ഒരാളിന്റെ കേൾക്കുന്നതിലോ അതിനോട് അസഹിഷ്ണുത കാണിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് ഒപ്പീനിയൻ ആര് പറഞ്ഞാലും ഒരാളിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവർ പറയട്ടെ, അത് അവരുടെ ഒപ്പീനിയൻ ആണ്. അതേ ഒപ്പീനിയൻ അവരുടേത് മാത്രമൊന്നും നമ്മൾ കരുതുന്നില്ലല്ലോ. ആ ഒപ്പീനിയൻ ഉള്ള ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടാവും, അതിൽ വിശ്വസിക്കുന്ന കുറെ ജനം ഉണ്ടാവും. അപ്പൊ അതിനോടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഒപ്പീനിയനെ നമ്മൾ ഭയക്കേണ്ടെന്ന കാര്യമില്ല. അതുകൊണ്ട് ഒരാളിനെ പേടിയില്ല.
1: ഓക്കെ, ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിലിനൊപ്പം എന്റെ കൂടെയുള്ളത് ശ്രീജിത്ത് പണിക്കർ. ഇനിയൊരു ബ്രേക്ക്.

0: ബിസ്ട്രോ ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു. ബിസ്ട്രോ
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂമാണ് സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ.
2: ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയാണോ ശ്രീജിത്ത് പണിക്കർ? പലപ്പോഴും ചർച്ചകൾ കാണുന്ന സമയത്ത് ഇന്ന ആളുടെ അനുഭാവിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. ശരിക്കും എന്താണ് ശ്രീജിത്ത് പണിക്കരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള
3: അതെന്താന്ന് വെച്ചാല്, ഈ അനുഭാവിയാണ് എന്ന് തോന്നാൻ കാരണം ചില ടോപ്പിക്കുകൾക്ക് ഒരു ലോങ്കർ ഷെൽഫ് ലൈഫ് ഉണ്ട്. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം, കാർഷിക നിയമം, ഈ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ്, ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ വരുമ്പോ, ഇപ്പൊ ശബരിമല വിഷയം, ഇങ്ങനെ കുറെ വിഷയങ്ങൾ വരുമ്പോ ഈ വിഷയങ്ങളിൽ ഒരു ദിവസം അല്ല ചർച്ച. ഇന്ന് ചർച്ചയുണ്ട്, നാളെ ചർച്ചയുണ്ട്, മറ്റന്നാളെ ചർച്ചയുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്.
2: പ്രശ്നം തീരുന്നവരെ ചർച്ച
3: തീരുന്നവരെ ചർച്ചയുണ്ട്. അപ്പൊ ഇത് കാണുന്ന ആൾക്കാർ നമ്മളുടെ ആ വിഷയത്തിലുള്ള പക്ഷം എന്താണോ അതാണ് നമ്മുടെ പൊളിറ്റിക്സ് എന്ന് ഇവർ അസ്യൂം ചെയ്യും. അതുകൊണ്ട് സമാധാനം ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം ഞാനാണെങ്കിലും അങ്ങനെയാണ് ചിന്തിക്കുക, ആ രീതിയിൽ വരും. എന്നാൽ ബി ജെ പി രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന, കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന, സി പി എം രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില ചർച്ചകൾക്ക് ലോങ്കർ ഷെൽഫ് ലൈഫ് കാണത്തില്ല. ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് ആ ചർച്ച കണ്ടവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കേന്ദ്ര സർക്കാർ ഈ ഓയിൽ പ്രൈസ് റെഗുലേറ്റ് ചെയ്യാൻ, ഈ ഫ്യൂവൽ പ്രൈസ് റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം ഈ ഫ്യൂവൽ കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്നതിനെ എതിർക്കുന്നതാണ്. റെഗുലേറ്ററി മെക്കാനിസം എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ ഒരു ഓവർസൈറ്റ് അതിൽ ഉണ്ടാവണം എന്ന് താല്പര്യമുള്ള ആളാണ്. ഇപ്പൊ ചിലപ്പോൾ പെട്രോൾ പ്രൈസ് പിന്നെ ഷൂട്ടപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ചർച്ചയുണ്ടാവും. ആ ചർച്ചകളിൽ ഞാൻ കേന്ദ്ര സർക്കാരിന്റെ എതിരെ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ആ ചർച്ചകളിൽ പറയുന്നത് കേന്ദ്ര സർക്കാരും ഓയിൽ കമ്പനികളും തമ്മിലുള്ള അൺഹോളി നെക്സസ് ആണ് ഈ ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കാനുള്ള കാരണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ അഭിപ്രായം ഞാൻ എല്ലാ ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്, ഏഷ്യ പറഞ്ഞിട്ടുണ്ട്, മീഡിയ വണ്ണി പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ചർച്ച ഒരു ദിവസം ഉണ്ടാവുള്ളൂ, അടുത്ത ദിവസം ആ ചർച്ച ഇല്ല. അപ്പൊ ഷെൽഫ് ലൈഫ് കുറവാണ്. ആ ചർച്ചകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഇതിങ്ങനെയാണ്. ഇപ്പോ കറന്റ്ലി റണ്ണിങ് വിഷയങ്ങൾ നോക്കൂ. കറന്റ്ലി റണ്ണിങ് വിഷയങ്ങളിൽ ഒന്ന് ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ് ആണ്, സി ജെ പിയുടെ പ്രൊട്ടസ്റ്റ്. ഞാനതിൽ ആദ്യത്തെ ചർച്ച മുതൽ പറഞ്ഞിരുന്ന എന്റെ അഭിപ്രായം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ്, ഫ്രം ഡേ വൺ. കാരണം അത് ഒരു വിഷയം കറക്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല. ദർ ഹാസ് ബീൻ എ ലോങ് ഫെയിലിയർ. അപ്പൊ അതിനൊരു സിസ്റ്റമിക് കറക്ഷൻ ഉണ്ടാവണമെങ്കിൽ ദ പേഴ്സൺ മസ്റ്റ് ഗോ. അപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ മസ്റ്റ് റിസൈൻ. ഇതായിരുന്നു ഫസ്റ്റ് ദിവസത്തെ മുതൽ ചർച്ച. അതുകൊണ്ട് ഞാൻ ബി ജെ പിക്ക് എഗൈൻസ്റ്റ് ആയി, ഞാൻ സി ജെ പിക്കും കോൺഗ്രസിനും ഒപ്പമാണെന്ന് വേണമെങ്കിൽ ഇതേ യാർഡ് സ്റ്റിക്ക് വെച്ച് വാദിക്കാം. E20 പെട്രോൾ ഇപ്പൊ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫ്രം ഡേ വൺ E20 പെട്രോൾ മാത്രമല്ല ലഭ്യമാക്കേണ്ടത്, യു ഗിവ് ദ ചോയ്സ് ടു ദ പീപ്പിൾ. എനിക്ക് പ്യുവർ പെട്രോൾ അടിക്കാം, എനിക്ക് E20 അടിക്കാം, എനിക്ക് ഹൈ ഓക്ടൈൻ അടിക്കാം, എന്തും എന്റെ ചോയ്സ് ആയിരിക്കണം. അപ്പൊ ദർ ഹാസ് ടു ബി അറ്റ്ലീസ്റ്റ് വൺ പെട്രോൾ സ്റ്റേഷൻ ഇൻ എവറി പെട്രോൾ പമ്പ്. ഒരു ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് പലതുണ്ടല്ലോ. അപ്പൊ അതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ ഇതാക്കി കൊടുക്കുക. കാരണം അത് പ്യുവർ പെട്രോൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്ക് കൊടുക്കണം. ആ ചോയ്സ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റോങ്. ഇത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആന്റി ബി ജെ പി ആവണം. കർഷക നിയമം, ഞാൻ കർഷക നിയമത്തിന്റെ വലിയ സപ്പോർട്ടറാണ്. പക്ഷെ അവസാനം പൊളിറ്റിക്കൽ പ്രഷറും പൊളിറ്റിക്കൽ എക്സിജൻസിയും കാരണം സെൻട്രൽ ഗവൺമെന്റ് അതിനെ മരവിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെന്റിനെതിരെ സംസാരിച്ചു. ഞാൻ പറഞ്ഞത് ഇത് തെറ്റാണ്. ഇപ്പൊ ഇവിടെ കേരളത്തിലെ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബി ഡി സതീശൻ പോയി ഭക്ഷണം കഴിച്ചു ഈ പ്രളയ സമയത്ത്. ഞാനതിൽ തെറ്റ് കാണുന്നില്ല. ഞാൻ അതിനകത്ത് പറയുന്നു ഭക്ഷണം ഒരാള് ഇപ്പം ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരെന്ത് എനിക്ക് തരുന്നു എന്നുള്ളത് എന്റെ ചോയ്സ്, അവരുടെ ചോയ്സാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് പോകുന്നു. എന്റെ ടേബിൾ അവർ നിറച്ചു വെച്ചു എന്ന് കരുതി അത് എന്റെ കുറ്റമായി മാറുന്നില്ല. അത് അതൊന്നാമത്തെ. അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിരിക്കണം. സ്റ്റേറ്റ് ആണ് എനിക്ക് എന്റെ സർക്കാരിന്റെ ചെലവിൽ എനിക്ക് ഈ ഭക്ഷണം ഇവിടെ
2: നൽകിയതാണ്.
3: പക്ഷെ അതേസമയം ഹെലികോപ്റ്റർ ഉപയോഗത്തിന് ഞാൻ എതിർത്തിട്ടുണ്ട്. കാരണം അതൊരു പ്രിൻസിപ്പിൾഡ് പൊസിഷനിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ്. അപ്പോ ഒരേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങളിൽ നടന്നിരിക്കുന്ന സംഭവത്തിൽ ഒന്നിൽ ഞാൻ സതീശനൊപ്പം, ഒന്നിൽ ഞാൻ സതീശനെതിരും പറയുന്ന സമയത്ത് സതീശനൊപ്പം നിൽക്കുമ്പോൾ ഞാൻ കോൺഗ്രസ് ആവുന്നുണ്ടോ? സതീശനെതിര് പറയുന്ന സമയത്ത് ഞാൻ സി പി എം ആകുന്നുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു അനാലജിയാണ്, എന്നെ സ്ഥിരം കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ബോറടിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു പൊസിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഈ നിഷ്പക്ഷത എന്ന് പറയുന്നത് പക്ഷം ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല. അത് പലരുടെയും ഒരു തെറ്റായ ധാരണയാണ്. ഈ പക്ഷം ഇല്ലാതിരിക്കുന്നതാണ് നിഷ്പക്ഷമെങ്കിൽ നമ്മൾ കാറ്റിന് കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കണം അല്ലെ? എന്ത് നടന്നാലും എനിക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് നിഷ്പക്ഷത എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അങ്ങനല്ല. ഒരു വിഷയത്തിലെ ശരിയായ പക്ഷം ഏത് തീരുമാനിക്കുന്നോ അതാണ് നിഷ്പക്ഷത. ഒരു ചെറിയ ഉദാഹരണം പറയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ ഓവർവെൽമിംഗ്ലി ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്ന പാറ്റേൺ നമുക്കറിയാം. അല്ലെ? ഇപ്പം തൃശ്ശൂരിൽ നോക്കും, തൃശ്ശൂരിൽ നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ജയിക്കുന്നു, 7 അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിൽ 6 ജയിക്കുന്നു. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഈ സുരേഷ് ഗോപിക്ക് ലീഡ് കിട്ടിയ 6 ബി ജെ പി തോക്കും.
1: അതെ
3: അല്ലെ? ആരെ തോപ്പിച്ച്? പുതിയ വോട്ടർമാർ വന്നോ?
1: ഒരിക്കലും
3: വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല വോട്ടിംഗ് പോപ്പുലേഷൻ, മോഡർലെസ് സെയിം. കാരണം ഒരു 1.5 വർഷത്തിനിടയിലോ 2 വർഷത്തിനിടയിലോ വന്നിരിക്കുന്ന
1: ഇലക്ഷൻ.
3: അപ്പൊ ഓൾമോസ്റ്റ് സെയിം നമ്പർ ഓഫ് വോട്ടേഴ്സ് ഹ്യൂജ് മെജോറിറ്റി ബി ജെ പിക്ക് കൊടുത്തെടുത്തുനിന്ന് ദേ ഷിഫ്റ്റഡ്. ഇത് പുതിയ വോട്ടേഴ്സ് അല്ലേ? ഈ വോട്ടർമാർ നിഷ്പക്ഷരാണ്. അതായത് സുരേഷ് ഗോപി വന്നപ്പോ ദേ തോട്ട് ദാറ്റ് വാസ് റൈറ്റ്, വേറൊരാൾ വന്നപ്പോ ദേ തിങ്ക് അല്ല, ഇവിടുത്തെ ബി ജെ പിക്കാരല്ല നമുക്ക് വേണ്ടത്, മറ്റവരെയാണ് വേണ്ടത്. ഈ പ്രയോറിറ്റി തീരുമാനിക്കുന്നത് ഇവര് തന്നെയാണ് ആൾക്കാരാണ്. അപ്പൊ ആ ജനം ഏറിയ കൂറും നിഷ്പക്ഷരാണ്. ഞാൻ പണ്ട് പറയുമായിരുന്നു ഒരു 10% ആൾക്കാർ നിഷ്പക്ഷരാണ്, അല്ല 90% ആൾക്കാർ നിഷ്പക്ഷരാണ്. അതുകൊണ്ടാണ് ഈ സ്വിംഗ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഒരു ചെറിയ വേറൊരു ഉദാഹരണം, കേരളത്തിൽ മാത്രമല്ല ഇപ്പോ നാഷണൽ പൊളിറ്റിക്സിൽ ബന്ദിപ്പൂരിൽ ഇപ്പോ ഇലക്ഷൻ നടന്നു, അവിടെ ബി ജെ പി തോറ്റു. ബി ജെ പിയുടെ നാഷണൽ പ്രസിഡന്റ് നിതിൻ നബീൻ ജയിച്ചു വന്നിരുന്ന, അവർ കഴിഞ്ഞ 30 വർഷമായിട്ടോ മറ്റോ അവരുടെ മണ്ഡലം കോട്ടയാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 69% വോട്ട് കിട്ടി അവർ ജയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ ബി ജെ പിക്ക് 34% ഉള്ളൂ. നിതിൻ നബീൻ ജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നവംബറിലാണെന്ന് ഓർക്കണം. ആ നവംബറിൽ നിന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾക്കുണ്ടായിരുന്ന 60% നിന്ന് ബി ജെ പി 30% വീണെങ്കിൽ പുതിയ വോട്ടർമാരല്ല വോട്ട് ചെയ്തിരിക്കുന്നത്. ആർ ജെ ഡിക്ക് അവിടെ 30% വോട്ടുണ്ടായിരുന്നു, ഇപ്പൊ 10% ഉള്ളൂ. ആ 20% വോട്ട് വേണ്ട, പ്രശാന്ത് കിഷോറിന് കൊടുക്കാം എന്ന് വോട്ടർമാർ തീരുമാനിക്കുന്നത് സംസ്ഥാന സമ്മേളനം നടത്തിയിട്ടല്ല. ആ മണ്ഡലത്തിലുള്ള ആൾക്കാരെല്ലാം സൂം കോളിൽ കേട്ടിട്ട് ഇതാണ് നമ്മുടെ അജണ്ട തീരുമാനിച്ചിട്ടല്ല എന്ന് വെച്ചാൽ, ആ ആൾക്കാർ 30 ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നപ്പോഴും അവരുടെ ചിന്ത വാസ് ഓക്കെ, ദിസ് ഇസ് ദ റൈറ്റ് ചോയ്സ്. ഇപ്പൊ അവർക്ക് മനസ്സിലായി പല കാരണങ്ങളുണ്ടാവും, ഇല്ല നമുക്ക് ബി ജെ പിയും വേണ്ട, ആർ ജെ ഡിയും വേണ്ട, ലെറ്റ്സ് ഗോ ഫോർ ജൻ സ്വരാജ് പാർട്ടി. അപ്പൊ പ്രശാന്ത് കിഷോറിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞ ആൾക്കാർ നിഷ്പക്ഷരായതുകൊണ്ട്, 30 വോട്ട് ചെയ്യുന്നവൻ ബി ജെ പിക്കാരനാണ്, അവൻ സംഘപരിവാരകാരനായിരുന്നെങ്കിൽ ഇപ്പോഴും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കണ്ടേ? ഞാൻ കരുതുന്നത് നിഷ്പക്ഷത എന്ന് പറയുന്നത് അങ്ങനെയാ, പറഞ്ഞ ആ എക്സാമ്പിൾ ഇതാണ്, ഒരു ക്രിക്കറ്റ് ഫീൽഡിൽ നിൽക്കുന്ന അമ്പയർ നിഷ്പക്ഷനാണ്. ഒരു LBW ഷൗട്ട് വരുന്ന സമയത്ത് ആ പന്ത് കറക്റ്റായിട്ട് പിന്നെ ലെഗ് സ്റ്റമ്പിന് പുറത്തല്ല, അത് കറക്റ്റായിട്ട് പിച്ച് ചെയ്തിട്ട് പാഡിൽ കൊണ്ട് അയാൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ സ്റ്റമ്പ് ബ്രേക്ക് ചെയ്യുമെന്ന് പുള്ളിക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ പുള്ളി ഇത് ഔട്ടാണെന്ന് പറയുന്നു. അതിന്റെ പേരിൽ പുള്ളി ബോളിംഗ് സൈഡിനൊപ്പമാണെന്ന് പറയാൻ
1: പറ്റും.
3: അടുത്ത ബോളിൽ അതല്ല എന്ന് തോന്നുന്ന സമയത്ത് അയാൾ ഔട്ടല്ല എന്ന് പറയുമ്പോൾ അയാൾ ബാറ്റിംഗ് സൈഡിനൊപ്പമാണെന്ന് പറയാൻ പറ്റും. അതാണ് നിഷ്പക്ഷത. പക്ഷമില്ലാതിരിക്കുക എന്നുള്ളതല്ല, നിഷ്പക്ഷനാണ് അമ്പയറെങ്കിൽ ഓരോ ഡിസിഷനിൽ ആരെന്ത് ഷോട്ട് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ അതേപോലെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സുനിൽ പറഞ്ഞില്ലേ, ഇവിടെയുള്ള അങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂ,
1: തീർച്ചയായും
3: അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. ദേ ഡിസൈഡ് ദ സ്വിംഗ്. അതാണ് ഞാൻ കരുതുന്നത്.
1: ഗസ്റ്റ് റൂമിൽ ഇനിയൊരു ഇടവേള.

0: അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ശ്രീജിത്ത് പണിക്കരാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഗസ്റ്റ് റൂം.
2: ഇനി അടുത്തത് ലേറ്റസ്റ്റ് ആയുള്ള ഒരു വിഷയത്തിലേക്ക്, സി ജെ പിയുടെ ഭാവി എന്തായിരിക്കും എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ നിലയിൽ ശ്രീജിത്തിന് തോന്നുന്നത്?
3: സി ജെ പിക്ക് നിലവിൽ പൊളിറ്റിക്കൽ അംബിഷൻസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. പൊളിറ്റിക്കൽ അംബിഷൻ ഇല്ല എങ്കിൽ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിനെ എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നിൽക്കും. അങ്ങനെ എത്ര കാലം ഒരു ഓർഗനൈസേഷൻ ഇപ്പോഴത്തെ ലീഡർഷിപ്പിന് നിൽക്കാൻ പറ്റും എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം അതർവൈസ് അതിന് എക്സ്റ്റേണൽ ഫണ്ടിങ് ഒക്കെ ഉണ്ടാകണം, വിച്ച് മൈ ബി എ പ്രോബ്ലം. അപ്പോൾ നിലവിലുള്ള അതേ ലീഡർഷിപ്പിന് എല്ലാ കാലവും സ്റ്റുഡൻസിന്റെ ചാമ്പ്യനായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ വേറൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിഷയങ്ങളിലോ ഒക്കെ ഇവർ എത്രത്തോളം ആത്മാർത്ഥതയോടെ ഇടപെടുന്നു എന്നുള്ളതിൽ അവർ ഓഡിറ്റ് ചെയ്യപ്പെടും. ഇനി പൊളിറ്റിക്കൽ അംബിഷൻ അവർക്ക് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഉണ്ടാകുന്നത് തെറ്റുണ്ടെന്നാണ് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങളാണ് അതുണ്ടാവണം. എല്ലാ കാലത്തും ക്യാമ്പസ് പൊളിറ്റിക്സിൽ നിന്നാണ് ആൾക്കാരും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പൊ അങ്ങനെ അതിനെ ഒരു മൂവ്മെന്റ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അവരുടെ നിലവിലത്തെ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് തെറ്റാണ്. അതിൽ അവർ പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഈ നീറ്റ് പോലെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനപ്പുറത്തേക്ക് അവർ പറയുന്ന പൊളിറ്റിക്കൽ സ്ലോഗൻസ് മുഴുവനും മിസ്പ്ലേസ്ഡാണ്. പ്രത്യേകിച്ച് അദാനി അംബാനി ഒന്നും മീഡിയ തുടങ്ങാൻ പാടില്ല, അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ നിയമമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ഷൻ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പിടിച്ച് അകത്തിടണം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം നിയമവ്യവസ്ഥയോട് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് വെച്ചുകൊണ്ട് പൊളിറ്റിക്സ് പോകാൻ പറ്റില്ല, അത് കംപ്ലീറ്റ്ലി ഒരു മിസ്റ്റെപ്പ് ആയിരിക്കും, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ അംബിഷൻ ഉണ്ടെങ്കിൽ എന്താണ് കോർ ഇഷ്യൂ ഓരോ വിഷയവും, ഞങ്ങൾ ഇന്നതാണ് ഞങ്ങളുടെ ഐഡിയോളജി, ഞങ്ങൾ കാണുന്ന ഇഷ്യൂസ് ഇതാണ്, ഞങ്ങൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ളൊരു മെസ്സേജിങ് മുന്നോട്ട് വെക്കുക. പക്ഷെ അപ്പോഴും ഇത് ആർക്കാണ് ഡെന്റ് ഏൽപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിനായിരിക്കും
2: തീർച്ചയായും.
3: കാരണം സി ജെ പിയിലുള്ള ആൾക്കാരും ബി ജെ പി പൊളിറ്റിക്സിനോട് ചേർന്നവരല്ല.
2: അപ്പൊ
3: ബി ജെ പിക്ക് സി ജെ പി ഒരു പാർട്ടിയായി ഉണ്ടായി കഴിഞ്ഞാലും ബി ജെ പിക്ക് നഷ്ടമല്ല. ബി ജെ പിയിലുള്ള ആൾക്കാരും പോയി അതിന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല, പ്രതിപക്ഷ സ്വരമാണ്. കോൺഗ്രസിന് നഷ്ടം ഉണ്ടായേക്കും
2: തീർച്ചയായിട്ടും.
3: ബി ജെ പി മോറോർലെസ് അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്യുമ്പോൾ കോൺഗ്രസിന് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ
2: കൂടുതലാണ്.
3: അപ്പോ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അവരൊരു പൊളിറ്റിക്കൽ ഫോർമേഷനിലേക്ക് വന്നാൽ മേ ബി അഡ്വാൻറ്റേജ് ബി ജെ പിക്ക് ആകാനുള്ള സാധ്യത വളരെ പോസിബിലിറ്റി കൂടുതലാണ്, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോ ബംഗിപ്പൂരില് ബി ജെ പിയുടെ നിതിൻ നബീൻ സീറ്റ് വെക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സോൾ ഫോക്കസ് ഈസ് ഓൺ ബി ജെ പി. പക്ഷെ അവിടെ അടികെട്ടിയ വേറൊരാൾ ആർ ജെ ഡി ആണ്. അവിടുത്തെ ഇവരുടെ ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ആർ ജെ ഡി 30% നിന്ന് കേവലം 10% ഡ്രോപ്പ് ചെയ്തിട്ട് അവരുടെ ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടു. നാലോചിച്ചു, ഡെപ്പോസിറ്റ് കാശ് നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായിട്ട് ആർ ജെ ഡി മാറി എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം പൊളിഞ്ഞു എന്നല്ലേ എന്റെ അർത്ഥം. അതിനെപ്പറ്റി ആരും പറയുന്നില്ല, കാരണം പീപ്പിൾ ആർ മോർ ഫോക്കസ്ഡ് ഓൺ ബി ജെ പി. കറക്റ്റ് നമ്മൾ രാഷ്ട്രീയം നോക്കിക്കഴിച്ചാൽ ഇവർക്കാണ് കൂടുതൽ എഴുതി. ബി ജെ പി സ്റ്റിൽ ഹാസ് 35%, 60% ഈസ് ആൻ അബറേഷൻ. 34% അല്ല, അത് സ്റ്റിൽ ദേ ക്യാൻ ഗ്രോ ഇറ്റ്. ഇപ്പൊ പ്രശാന്ത് കിഷോറിന്റെ നല്ല പെർഫോമൻസ് അല്ല എങ്കിൽ ഒരു എം എൽ എക്ക് എത്ര പെർഫോം ചെയ്യാൻ കഴിയും? ഗവൺമെന്റ് ഇല്ല. അപ്പോൾ ആ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് തിരിച്ച് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ ആർ ജെ ഡി പോയതിനടുത്തും തിരിച്ചു വരുമോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഈ സി ജെ പി ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആയിട്ട് വന്നാലും ഒരു പക്ഷെ അത് കൂടുതൽ ആഘാതം ഏൽപ്പിക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിനായിരിക്കും എന്നാണ് എന്റെ തോന്നുന്നത്.
1: അപ്പൊ ഇത്രയും നേരം രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ആശയങ്ങളൊക്കെ പങ്കുവച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്, അദ്ദേഹത്തിന് പറയാനുമുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, ഗസ്റ്റ് റൂമിന്റെ അടുത്ത അധ്യായത്തിൽ ഉറപ്പായിട്ടും ഞാൻ ചോദിക്കുന്നതായിരിക്കും, ശ്രീജിത്ത് പണിക്കരുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ രണ്ടാമത്തെ പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേ ഇരിക്കുക FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂട്ടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: FM 90.4, it's rhythm of Palakkad.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ടപാണി ജ്വല്ലേഴ്സ് BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലകണ്ടപാണി ജ്വല്ലേഴ്സ് കൊഴിഞ്ഞാപ്പാറ പാലക്കാട്.
1: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവ്, വെറും 399! ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: Gotta get that. Gotta get that. Gotta get that.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: Yes, I love this idiot. I love this lovable.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു.
1: चालीस देशों के साथ फ्री ट्रेड एग्रीमेंट भी किए हैं. ये फ्री ट्रेड एग्रीमेंट्स FTA हमारे युवाओं के लिए संभावनाओं के नए द्वार बना रहे हैं. इस तरह के ट्रेड एग्रीमेंट से हमारे एंटरप्रेन्योर्स के लिए नई पार्टनरशिप्स के रास्ते खुलते हैं और हमारे युवाओं के लिए करियर में नई पॉसिबिलिटीज बनती हैं.
0: केंद्र निगुदी एक्साइज കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായനികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ സ്വച്ഛതാ ഹി സേവ കൈയോട് കൈ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി പുതുവൈപ്പ് ബീച്ചിൽ ശുചീകരണ പരിപാടി നടത്തി. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: സെപ്റ്റംബർ 12 മുതൽ 19 വരെ രാജ്യവ്യാപകമായി നടന്നുവരുന്ന സമുദ്ര സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം കോളേജ് വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ തീരം ശുചീകരിക്കൽ പൂർത്തിയാക്കി. ഫോർട്ട് കൊച്ചി മുനമ്പം ബീച്ചുകളിലും ഇതേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
0: സ്വച്ഛതാ ഹി സേവ 2026ന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയുടെയും പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലും അനുബന്ധ തീരദേശ മേഖലകളിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണം മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കേഡറ്റ്സ്, ഹരിത കർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. കണ്ണൂർ മുഴപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും പങ്കാളികളായി. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെയും 18 അനുബന്ധ തുറമുഖങ്ങളുടെയും വികസനത്തെ സംസ്ഥാന സർക്കാർ വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം തുറമുഖത്തിന്റെ വികസനത്തിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് കുരുമുളക് വില കിലോയ്ക്ക് 700 രൂപ കടന്നു. കൊച്ചി മട്ടാഞ്ചേരി വിപണിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 724 രൂപയും അൺഗാർബിൾഡിന് 704 രൂപയുമാണ് നിലവിലെ വില. എന്നാൽ ഉൽപാദനത്തിലെ വൻ ഇടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: രാജ്യാന്തര വിപണിയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളകിന്റെ വരവ് കുറഞ്ഞതാണ് നിലവിൽ ഇന്ത്യൻ കുരുമുളകിന്റെ ഡിമാൻഡും വിലയും ഉയർത്തിയത്. ഇറക്കുമതിയിലുണ്ടായ ഇടിവ് വിലവർദ്ധനയ്ക്ക് കാരണമായെങ്കിലും ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മഴക്കുറവും കടുത്ത ചൂടും രോഗബാധയും കാരണം ഇത്തവണ കുരുമുളക് ഉൽപാദനം പകുതിയിലും താഴെയായി ചുരുങ്ങി. നഷ്ടം കാരണം മിക്ക കർഷകരും മറ്റു വിളകളിലേക്ക് മാറിയതും ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. ഇതിനു പുറമെ വളങ്ങളുടെ വിലവർദ്ധനവും കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. 2014-15 കാലയളവിൽ ലഭിച്ച 730 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷക സമൂഹം.
0: 30th സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട്ടെ മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേള 10 ഒക്ടോബർ കോഴിക്കോട് NITയിലും സംസ്ഥാന സ്കൂൾ കലോത്സവം 1 ജനുവരിയിൽ എറണാകുളത്തും നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 3 വർഷത്തിനകം പ്രതിദിനം 1 കോടി ലിറ്ററിലേക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പിന്റെ മേഖലാതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിത്തീറ്റ വില നിയന്ത്രണത്തിനുള്ള നടപടികൾ തുടരുമെന്നും തീറ്റപ്പുൽ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ മനു ഭാക്കറും കബഡി താരം പവൻ സഹ്രാവത്തും 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഗെയിംസിലെ മത്സരങ്ങളിൽ വനിതാ ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വെങ്കല മെഡലിനായി ക്വിൻസി ഡിസൂസ നാളെ ജപ്പാൻ താരത്തെ നേരിടും. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്തതും ഗ്രിഡ് ഫ്രീക്വൻസി കുറയുന്നതും കാരണമാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള 10 ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം 11 നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Fading.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Are you okay, baby?

0: വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ എഫ്എം കേട്ട് കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.
1: എംപ്റ്റി ഗ്രൗണ്ട് എന്ന്
2: അതാ പട്ടാപ്പോട്ടല്ല കിളമ്പ്.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9180905.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
0: ഇന്നത്തെ സംഗീതയാത്ര നമ്മൾ സമർപ്പിക്കുന്നത് തമിഴ് സിനിമാ സംഗീത ലോകത്ത് സ്വന്തമായൊരു ശൈലി സൃഷ്ടിച്ച സംഗീത സംവിധായകൻ ഭരദ്വാജനാണ്. ഒരുപാട് മഹാരഥന്മാർ തമിഴ് സംഗീത ലോകം കീഴടക്കിയിരുന്നൊരു സമയത്ത് തന്റേതായ ഒരു ശൈലി കൊണ്ട് പ്രശസ്തനാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. മൃദുലമായ പ്രണയഗാനങ്ങളിൽ നിന്നും ആഘോഷഗാനങ്ങളിലേക്കും ഹൃദയസ്പർശിയായ മെലഡികളിൽ നിന്നും യുവത്വത്തിന്റെ ആവേശം നിറഞ്ഞ ഗാനങ്ങളിലേക്കൊക്കെ തന്റെ സംഗീത മുദ്ര പതിപ്പിച്ച ഒരു കലാകാരനാണ് ഭരദ്വാജ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കാതൽ മന്നൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികളെഴുതി MS വിശ്വനാഥൻ പാടിയ മെട്ടിത്തേടി എന്ന ഗാനമാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയുള്ള ഈ മനോഹര യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ ഓൺ അഹല്യ FM. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

തമിഴ്, കന്നഡ, തെലുഗു മൂവികളിലൊക്കെ തന്റേതായ ഒരു ശൈലി കൊണ്ടുവന്ന ഒരു സംഗീത സംവിധായകൻ ഭരദ്വാജ്. ഇദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാപകം വെറുതെ എന്ന പാട്ടും ഓട്ടോഗ്രാഫ് എന്ന സിനിമയിൽ നിന്നും, പഴയ ഓർമ്മകളെ നമ്മൾ സ്നേഹത്തോടെ തഴുകുന്ന ഒരു ഗാനം, നിരവധി ഹൃദയങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഗാനം. ഈ പാട്ട് വരികൾ എഴുതിയ സമയത്ത് നമ്മൾ ആദ്യം ചെയ്തത്, കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം സൈക്കിൾ ഓടിച്ചത്, നമ്മൾ ആദ്യം നീന്തിയത്, നമ്മുടെ ആദ്യത്തെ പ്രണയം, അങ്ങനെ ഒത്തിരി ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും. അങ്ങനെ ഒരുപാട് വരികൾ ചേർത്ത് എഴുതിയ ഇതിന്റെ വരികൾക്കൊപ്പം ആദ്യത്തെ വരി ഞാപകം വരുതി. ഭരദ്വാജിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആ വരി, ഒരു പാട്ട് തുടങ്ങുന്ന ആദ്യത്തെ വരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതിലൂടെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ശ്രോതാവിലേക്ക് എത്തുന്നത്. ആ ഫസ്റ്റ് ലൈനിലാണ് നമ്മൾ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് വളരെ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ മറ്റ് കമ്പോസേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ഡീപ്പായിട്ടുള്ള ഇത്തരം പാട്ടുകൾ ഞാൻ തന്നെയാണ് പാടുക എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും, ചരൺ വരികൾ എഴുതി ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഭരദ്വാജ് കമ്പോസ് ചെയ്ത ഈ പാട്ട് ഭരദ്വാജ് തന്നെ പാടുകയും ചെയ്തു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ ഒരുപാട് നല്ല ഓർമ്മകൾക്ക് വീണ്ടും ശക്തി നൽകുന്ന ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാപകം വെറുതെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമുക്ക് കേൾക്കാം. നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓണ അഹല്യ FM. സ്റ്റേ ട്യൂൻഡ്.

എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളാണിത് അല്ലേ. ഒരു പാട്ടിന്റെ വരികൾക്ക് ഒത്തിരി പ്രാധാന്യം നൽകിയിരുന്ന ഒരു സംഗീത സംവിധായകനാണ് ഭരദ്വാജ്. ഓരോ വരികൾ എഴുതുമ്പോഴും ആ അർത്ഥം മനസ്സിലാക്കി ആ അർത്ഥത്തിൽ നിന്നും ഒരു പാട്ടുണ്ടാകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ. പണ്ട് എങ്ങനെ നമ്മൾ സിനിമയിലേക്ക് എത്തും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭാവി എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം മുതൽ സിനിമയിലേക്ക് വരാനുള്ളൊരു ധൈര്യം കണ്ടുപിടിച്ച് ആ ഒരു സെൽഫ് കോൺഫിഡൻസിലോടുകൂടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നൊരു വ്യക്തി, തനിക്ക് എന്ത് ചെയ്യാനറിയാം തനിക്ക് എന്ത് ചെയ്യാനറിയില്ല ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് ഈ സംഗീത സംവിധായകന്റെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ് ഈ പാട്ട്. ഇതിൻ്റെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് നമുക്കറിയാം. അയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പാട്ട് ഒരു ഒരു ഒരു ദുഃഖവും ഒരു സങ്കടവും ഒരു സന്തോഷവും എല്ലാം കൂടി ഒരു ഒരു ഒരു ഒരു പ്രണയം കലർന്ന ഒരു ഒരു ഒരു പാട്ട് തന്നെയാണ് ഈ പാട്ട്. ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കൃഷ്ണകുമാർ കുന്നത്തും സാധനാസർഗമും ചേർന്ന് പാടിയ പാട്ട്, കെയും സാധനാസർഗമും ചേർന്ന് പാടിയ പാ വിജയുടെ വരികൾക്ക് വേണ്ടി അയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ FM.

ആഗ്രഹത്തിന്റെ പുറത്ത് സംഗീതത്തിന്റെ ലോകത്തിലേക്ക് കാലെടുത്തു വെക്കുകയും നല്ല വരികളും നല്ല സംഗീതവും നല്ല ശബ്ദവും ഉണ്ടെങ്കിൽ നല്ല പാട്ടുകൾ ശ്രോതാക്കൾക്ക് സമ്മാനിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാള്. അദ്ദേഹത്തിന് ഹിന്ദി അറിയാമായിരുന്നു, പക്ഷെ ഹിന്ദിയിൽ അധികം പാട്ടുകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ തമിഴിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ സിനിമയായ കാതൽ മന്നനിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും എസ് പി ബി പാടിയ ഈ പാട്ട് ഇപ്പോഴും പലരുടെയും പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്, ഉന്ന പാർത്ത പിൻ നാൻ നാനില്ലയേ എന്ന പാട്ട്. അജിത് എന്ന ഹീറോയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയും അദ്ദേഹത്തിന്റെ വളരെ നല്ലൊരു പെർഫോമൻസും കൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് ശരൺ അതുപോലെ തന്നെ അജിത് ഭരദ്വാജ് ഇവർ മൂന്ന് പേരും ചേർന്നാൽ ഹിറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ എസ് പി ബിയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ട ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, കാതൽ മന്നൻ എന്ന സിനിമയിൽ നിന്ന്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ പല പ്രശ്നങ്ങളും പല ചോദ്യചിഹ്നങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ ഉയർന്നുവെങ്കിലും സംഗീതത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ്, ഞാൻ വളരെ ഭാഗ്യവാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സംഗീത സംവിധായകൻ ഭരദ്വാജ്. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് ശ്രോതാക്കൾക്ക് സമ്മാനിക്കാൻ സാധിച്ചു എന്ന വലിയ സന്തോഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളൊരു പാട്ടായിരുന്നു അമർക്കളം എന്ന സിനിമയ്ക്ക് വേണ്ടി സത്തമില്ലാതെ തനിമയി കേട്ടൻ എന്ന പാട്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം പലതും നല്ല ലൗഡായിട്ടുള്ള പാട്ടുകളാണ്, ഉറക്കെ പാടുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ ആ ഇമോഷൻസിനെ കൺവേ ചെയ്യാൻ അദ്ദേഹം ഏത് മാർഗവും സ്വീകരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ശക്തമായ പാട്ടുകൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. അതിന്റെ ഒപ്പം ശക്തമായ വരികളും ശക്തമായ കമ്പോസിഷനും ശക്തമായ ഒരു ശബ്ദവും കൂടി വരുമ്പോൾ ഏറ്റവും നല്ല പാട്ടുകളുണ്ടായി. അങ്ങനെയാണ് അമർക്കളം എന്ന സിനിമയിൽ സത്തമില്ലാതെ തനിമയി കേട്ടേൻ എന്ന ഒരു, അതിന്റെ വിഷ്വൽ കണ്ടാൽ തന്നെ അറിയാം അജിത്തും അതിന്റെ വിഷ്വൽ ഒരു ഓപ്പൺ ഏരിയയിൽ കുറെ പാറക്കല്ലുകളുടെയൊക്കെ ഇടയിലൊക്കെ നിന്ന് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ശക്തിയും ആ ഒരു ഫിയേഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെ ഒരു ഡെലിവറിയാണ് നമ്മൾ ആ പാട്ടിലൂടെ എപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ ഈ പാട്ട് നമുക്ക് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാം. കാതൽ മന്നൻ എന്ന സിനിമയിൽ നിന്ന് SPB പാടിയ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RG ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

സിനിമാ ലോകത്തെ കൂട്ടുകെട്ടുകൾ എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. അത്തരത്തിലൊരു കൂട്ടുകെട്ടാണ് ശരൺ അജിത് ഭരദ്വാജ് എന്ന് പറയുന്നത്. ഏതാണ്ട് 12 സിനിമകൾ, 75 ഗാനങ്ങൾ ഈ ഒരു കൂട്ടുകെട്ടിൽ പിറന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ശക്തമായ ഒരു കൂട്ടുകെട്ട് തമിഴ് സിനിമയിൽ ഉണ്ടാകുന്ന ഒരു സമയം. ഒത്തിരി നല്ല പാട്ടുകൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വിശ്വസിച്ച് വരുന്ന ഒരു സംവിധായകനെ ഏറ്റവും സന്തോഷകരമായി പറഞ്ഞുവിടുക എന്നുള്ളതാണ് ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം കൊടുത്തിരുന്നത്. അദ്ദേഹം വിശ്വസിക്കുന്നത് ഒരു സംവിധായകൻ ഏറ്റവും അധികം വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ളത് ചെയ്യാനും അവർ പറയുന്നത് പോലെ അതിനെ ഭംഗിയായി അവരുടെ കയ്യിൽ കൊടുക്കാനും നമ്മളെ വിശ്വസിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അത്തരം കൂട്ടുകെട്ടുകളിൽ അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിൽ വന്ന പാട്ടുകൾ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെട്ടതും. എന്തായാലും ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് അസൽ എന്ന സിനിമയിൽ കുമരനും സുറുമുഖിയും ചേർന്ന് വൈരമുത്തുവിന്റെ വരികൾക്ക് വേണ്ടി പാടിയ ഈ പാട്ട്. ഹേ ദുഷ്യന്ത, ഹേ ദുഷ്യന്ത, ഉൻ ശകുന്തള തേടി വന്നായ്. ആ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരികൾ, വളരെ രസമുള്ള ഒരു ഒരു മ്യൂസിക്. അതിൽ വളരെ സ്ലോ പോർഷൻ വരുന്നുണ്ട്, ഒരു ഫണ്ണി സൈഡുണ്ട്, ഒരു ഒരു അന്വേഷണമുണ്ട് ആ പാട്ടിൽ, ഒരു സ്നേഹമുണ്ട് ആ പാട്ടിൽ. ഇതെല്ലാം കലർന്ന ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറോ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഈ ഗാനം. തമിഴ് പാട്ടുകളെ എന്നും മലയാളികൾ ഏറെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്നു അല്ലെ. അങ്ങനെ ഒരു പാട്ടാണിത്.
1: ഉന്നോട് വാഴാതെ വാഴ്വിന്ന വാഴ്വ് എന്നുള്ളിൽ നെഞ്ചു സൊല്ലുന്നത്.
0: അജിത് ശാലിനി കോമ്പോല് ഒത്തിരി നല്ല പാട്ടുകളുണ്ടെങ്കിലും ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആവാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. ആൻഡ് ഈ സിനിമയിലെ ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു ഷൂട്ടിനിടയിൽ അജിത്തിന് വയ്യാതിരിക്കുന്ന ഒരു സമയത്ത്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്താണ് ഈ പാട്ടുകൾ, അതായത് ഈ സിനിമയിലെ മൂന്ന് പാട്ടുകളും ഭരദ്വാജ് അജിത്തിനെ കേൾപ്പിക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. അങ്ങനെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അജിത്ത് പറയാണ്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഈ സിനിമയായിരിക്കുന്നു. കാരണം അത്രയും നല്ല പാട്ടുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി തന്നതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ കണക്ഷൻ, നമ്മൾ ഒരു വ്യക്തിയുമായ ഒരു ബന്ധം നമ്മളൊരു സിനിമ ചെയ്ത് കഴിയുമ്പോഴും ഒരു പാട്ട് ചെയ്ത് കഴിയുമ്പോഴും അജിത്തും ഭരദ്വാജും ശരണും ഒക്കെ തമ്മിലുണ്ടായിരുന്ന ഒരു നല്ലൊരു പേഴ്സണൽ കണക്ഷൻ തീർച്ചയായിട്ടും ഒരു പാട്ടിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പാട്ട്. അമർക്കളം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി കെ എസ് ചിത്ര പാടിയ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് സ്നേഹം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന, പ്രണയം തോന്നുന്ന ഈ പാട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാറി ജി ഹീരാ ഓണാഹല്യ FM.

ഡൽഹിയിലായിരുന്നു അദ്ദേഹം, സി എ ഹോൾഡർ ആയിരുന്നു. ആ ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വരിക എന്ന തീരുമാനം എടുത്ത സമയത്ത് ഒരുപാട് പേര് ആ തീരുമാനത്തെ ചോദ്യം ചെയ്തു. എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം? സിനിമ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയിച്ച് തിരിച്ചു വരാൻ സാധിക്കില്ല. പക്ഷെ എന്തോ ഒരു ആത്മവിശ്വാസത്തോടുകൂടി സിനിമയ്ക്ക് വേണ്ടിയും സംഗീതത്തിന് വേണ്ടിയും അദ്ദേഹം ഇറങ്ങി തിരിച്ചു. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിനെ വളരെ ഭാഗ്യവാനായിട്ടാണ് കാണുന്നത്, കാരണം ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുക, ആ ജോലിയെ നന്നായി ചെയ്യുക, നന്നായി ചെയ്താൽ അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ, കൂടുതലും മെലഡിയാണ് അദ്ദേഹം ചെയ്തത് എങ്കിലും അദ്ദേഹത്തിന് പതുക്കെ ഒരു ഫാസ്റ്റ് നമ്പർ തമിഴ് സിനിമയ്ക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ വസൂൽ രാജ MBBS പോലുള്ള സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലുള്ള പാട്ടുകൾക്കെല്ലാം അതിന് കരുത്ത് എന്ന് പറയും, അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, ആൾക്കാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ നമുക്കൊരു മെസ്സേജ് തരുന്ന പോലെയുള്ള പാട്ടുകൾ, അത്തരം ഫാസ്റ്റ് നമ്പറുകൾ, വെറും ബീറ്റുകൾ മാത്രമല്ലാതെ വെറുതെ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ വരികളിലൂടെ ശബ്ദവും മെസ്സേജും ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഫാസ്റ്റ് നമ്പറുകളാണ് അദ്ദേഹം സമ്മാനിച്ചത്. അതിലൊന്നാണ് വസൂൽ രാജ MBBS എന്ന സിനിമയിലെ സിരിച്ച് സിരിച്ച് വന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. ഒരുപാട് പേര് ആ സമയത്ത് ഈ ഫാസ്റ്റ് നമ്പർ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വരികൾ പലർക്കും ഓർത്തെടുക്കാൻ സാധിക്കും. ആ ഓരോ വരിയിലും ഓരോ മെസ്സേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടുകളെയൊക്കെ വ്യത്യസ്തമാക്കുന്നത്. ഏറ്റവും നല്ല ലിറിക്സിനെ തേടി പോകുന്ന ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന് ഈ പാട്ട് വീണ്ടും ഒരു തൂവൽ കൂടി തന്റെ തൊപ്പിയിൽ വെക്കുന്നത് പോലെ തന്നെയാണ്. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് നല്ല സംഗീത സംവിധായകരുള്ള സമയത്ത് സിനിമ മേഖലയിലേക്ക് കടന്നു വന്നതുകൊണ്ട് പലർക്കും ഭരദ്വാജ് എന്ന സംഗീത സംവിധായകനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പല പാട്ടുകളും നമുക്ക് ഇഷ്ടമാണെങ്കിലും ആ വരികൾ നമുക്ക് കാണാതെ അറിയാമെങ്കിലും നമുക്ക് ഭരദ്വാജ് എന്ന സംഗീത സംവിധായകനെ അറിയില്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ഇത്തിരി വിഷമമുള്ള കാര്യം തന്നെയാണ്. എനിക്കും ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂൾ സമയങ്ങളിലൊക്കെ ഞാൻ കേട്ടിരുന്ന പാട്ടുകൾ എനിക്കറിയാം, പക്ഷെ അത് ആരാണ് ചെയ്തത്, ആരാണ് ഇതിന്റെ പുറകിലെ ആളെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അത്തരത്തിലൊരു പാട്ടായിരുന്നു ഹരിഹരൻ പാടിയിട്ടുള്ള ജെ ജെ എന്ന പാട്ട്. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പ്രണയങ്ങളൊക്കെ പൂവിടുന്ന ഈ സമയത്ത് നമ്മൾ കേൾക്കുന്ന ഈ പാട്ടുകൾക്കൊക്കെ നമ്മളുടെ മനസ്സിൽ വല്ലാത്തൊരു ഒരു സ്വാധീനമുണ്ടാവും. അങ്ങനെ എൻ്റെ മനസ്സിൽ കയറി കൂടിയൊരു പാട്ടായിരുന്നു ഇത്. അങ്ങനെ ഈ സിനിമ കാണുന്നു, ഈ പാട്ട് കാണുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ വിഷ്വൽസ് നമ്മൾ കാണുന്നു. മാധവനും ഒത്തിരി നന്നായി ചെയ്ത ഒരു സിനിമ എന്ന് നമ്മളിതിനെ അറിയുന്നുവെങ്കിലും ഇതിൻ്റെ പുറകിലുള്ളത് ഭരദ്വാജ് ആണ് എന്ന് നമ്മൾ പലരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ വൈരമുത്തുവിൻ്റെ വരികൾക്കൊപ്പം ഭരദ്വാജിൻ്റെ സംഗീതവും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ട്രീറ്റ് തന്നെയാണ്. ജെ ജെ എന്ന സിനിമയ്ക്ക് വേണ്ടി ഭരദ്വാജ് കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കായ ജെ ജെ ആണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

காதல் காதல் ஒரு கடலு மாறிடா, அதை மறந்துட்டு டம்ளருக்குள்ள நீச்சல் ஏனடா. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വരി വൈരമുത്തു എഴുതി കൊടുക്കുമ്പോൾ ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന് ഏറ്റവും നല്ലൊരു പാട്ടുണ്ടാക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ആൽവാർപേട്ട ആളിട എന്ന് പറയുന്ന പാട്ടുണ്ടാകുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിലൊരു മെസ്സേജ് എപ്പോഴും അദ്ദേഹം കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിൻ്റെ വരികൾ ഏറ്റവും മനോഹരമായിരിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്, ആൽവാർപേട്ട ആളിട. വിദ്യാസാഗർ സാറിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നും ഭരദ്വാജ് സാർ ഈ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കമൽഹാസൻ തന്നെ പാടി എന്നുള്ളതും ഈ പാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. വസൂൽ രാജ MBBS എന്ന ഈ ഒരു സിനിമയിൽ ഒരുപാട് നല്ല ലെസൺസ് നമുക്ക് തരുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ പാട്ടുകൾ ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. പാട്ടുകളിലൂടെ സിനിമയുടെ ആ ഒഴുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് സംഗീത സംവിധായകന്റെ വലിയ വിജയം തന്നെയാണ്. അപ്പോൾ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FML RG ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

എത്ര മനോഹരമായ വരികളാണിതല്ലേ. ഒവ്വൊരു പൂക്കളുമേ സുൽഗിരത്. എനിക്ക് തോന്നുന്നു ഓട്ടോഗ്രാഫ് എന്ന സിനിമ നമുക്ക് പ്രിയപ്പെട്ടത് ആയതുപോലെ തന്നെ ഓട്ടോഗ്രാഫിലെ ഓരോ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അവിടെയാണ് നമ്മൾ ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന്റെ ഒരു ഒരു മാസ്മരികമായ ഒരു ഒരു സ്പർശം ഓരോ പാട്ടിനും എത്രത്തോളം മനോഹരമാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഓട്ടോഗ്രാഫ് എന്ന സിനിമയിൽ കെ എസ് ചിത്ര പാടിയ ഈ പാട്ട് പലർക്കും ആ വിഷ്വലായിരിക്കും. സ്നേഹ ആ പാട്ട് പാടുന്നതും ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ആ പാട്ട് കേൾക്കുന്നതുമായിട്ടുള്ള വിഷ്വൽ ഒരുപാട് പേരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന പാട്ട് തന്നെയാണ്. അതിലെ വരികൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മുറിവുകളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല, പക്ഷെ ഈ കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാഞ്ഞു പോകുന്ന മായങ്ങളാണ് എന്ന് വൈരമുത്തു എഴുതിയതുപോലെ തന്നെ ഇതിലെ എല്ലാ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഓരോ വരികളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഓരോ വരികളും നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന അത്രയും മനോഹരമായ വരികളും അത് ഏറ്റവും ഭംഗിയായി നമ്മളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഭരദ്വാജ് എന്ന സംഗീത സംവിധായകന്റെ ഇക്കാലത്തെയും വിജയമായിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായി ഞാൻ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യാതെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ പൂർണ്ണമാകുന്നില്ല. എൻ്റെ ഈ ഒരു ഷോ അവസാനിക്കുമ്പോൾ അവസാനത്തെ പാട്ടായിട്ട് ഈ പാട്ട് തന്നെയാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓട്ടോഗ്രാഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്ര പാടിയ ഈ പാട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. ഇനിയും പാട്ട് വിശേഷങ്ങളും പാട്ട് കഥകളുമായി നിങ്ങളുടെ കൂടെ കൂട്ടുകൂടും എന്ന വിശ്വാസത്തോടുകൂടി ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203. ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
5: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.